0: ദീപം.
1: ഒരു വലിയ കാട്ടുതീ പടർന്നപ്പോൾ വനത്തിലെ മൃഗങ്ങളെല്ലാം ഭയന്നോടെങ്കിലും ഒരു ചെറിയ പക്ഷി മാത്രം അടുത്തുള്ള പുഴയിൽ നിന്ന് തന്റെ കൊക്കിൽ ഓരോ തുള്ളി വെള്ളമെടുത്ത് തീയിലേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ട് മറ്റു മൃഗങ്ങൾ, ഇത്രയും വലിയ തീ കെടുത്താൻ നിന്റെ ഈ കൊച്ചു കൊക്കിലൊതുങ്ങുന്ന തുള്ളികൾക്ക് കഴിയുമോ എന്ന് പരിഹസിച്ചപ്പോൾ ആ പക്ഷി ശാന്തമായി മറുപടി നൽകി. ഈ കാട് കത്തിയെറിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് നാളെ ആരെങ്കിലും ചോദിച്ചാൽ അത് കണ്ട് വെറുതെ നിന്നവരുടെ കൂട്ടത്തിലല്ല, മറിച്ച് അത് കെടുത്താൻ ആത്മാർത്ഥമായി ശ്രമിച്ചവരുടെ കൂട്ടത്തിലായിരിക്കും എന്റെ പേര്. നമ്മുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ശ്രമങ്ങൾ എത്ര ചെറുതാണെങ്കിലും, എന്നെ കൊണ്ട് എന്ത് സാധിക്കുമെന്ന് ചിന്തിച്ച് പിന്മാറാതെ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുകയെന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് June 12 കൊല്ലവർഷം 1201, ഇടവം 29, വെള്ളിയാഴ്ച. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. കുട്ടികളെ തൊഴിലിടങ്ങളിൽ ചൂഷണം ചെയ്യുന്നതിനെതിരെ സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള ബാലവേല പൂർണ്ണമായും ഇല്ലാതാക്കാനുമാണ് ഈ ദിനം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ദാരിദ്ര്യവും മറ്റ് സാമൂഹിക സാഹചര്യങ്ങളും കാരണം തൊഴിലിടങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന കുട്ടികൾക്ക് അവരുടെ വിലപ്പെട്ട ബാല്യവും വിദ്യാഭ്യാസവുമാണ് നഷ്ടമാകുന്നത്. പുസ്തകം പിടിക്കേണ്ട കൈകളിൽ പണിയായുധങ്ങൾ നൽകുന്നത് ഒരു വലിയ സാമൂഹിക വിപത്താണ്. അതുകൊണ്ട് കുട്ടികൾക്ക് സുരക്ഷിതമായ ഒരു ചുറ്റുപാട് ഉറപ്പുവരുത്തുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: അമ്മയ്ക്കൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
0: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
3: മോർണിംഗ് മോജോ.

போஜோ. ஹாய் ஹலோ நமஸ்காரம், வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மௌஜோ ஆன் ஆஸ்ரேயா எஃப்எம் 90 நாடினொப்பம் நாட்டார்க்கொப்பம். மார்னிங் மௌஜோയുമായിട്ട് ദാ ഈ ഒരു രാവിലെ വെളുപ്പിന് എത്തിച്ചേർന്നിരിക്കുന്നത് വേറാരുമല്ല ആർജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് June 12th ഒരു വെള്ളിയാഴ്ച കൂടിയാണ് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. അപ്പോൾ വീക്കെൻഡൊക്കെ ആകാനായിട്ട് പോവുകയാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും അല്ലേ. അപ്പോൾ നല്ലൊരു വെള്ളിയാഴ്ച വിഷയത് കൊണ്ട് തന്നെ നമ്മളിത് ഐശ്വര്യ നമ്മുടെ മോർണിംഗ് വാച്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിയാനുള്ള സമയമാണ് മോർണിംഗ് വാച്ചിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: മോർണിംഗ്
1: ആവേശത്തിന്റെ ആകാശ പൂരത്തിനി പന്തുരുളാനായിട്ട് പോവാണ് കേട്ടോ. വടക്കൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും ലോകത്തിന്റെ നെഞ്ചിടുപ്പിലേക്ക് ആ ഒരു കാൽപന്ത് കളിയുടെ മന്ത്രവാദം ദാ വീണ്ടും എത്തിയിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെ ഒരു ആരവം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ആരവങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇനി സ്റ്റാർട്ടിങ്ങിന്റെ ആരവമാണല്ലേ. കാനഡയും മെക്സിക്കോയും അമേരിക്കയും ഒക്കെ കൈകോർക്കുന്ന ചരിത്രത്തിൽ ഏറ്റവും വലിയ ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇതാ ഉജ്ജ്വലമായിട്ടുള്ള ഒരു തുടക്കം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ 48 രാജ്യങ്ങൾ, ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളത് എന്താണെന്നറിയാം, ലോക കിരീടം അല്ലേ. അത് മാത്രമല്ല, മെക്സിക്കോ സിറ്റിയിൽ തന്നെ സാക്സിഫോൺ സംഗീതവും ഷക്കീരയുടെ ദായിദായ എന്ന പാട്ടിന്റെ താളവും ഒക്കെ ഒത്തുചേർന്ന ഉദ്ഘാടന ചടങ്ങുകളൊക്കെ കഴിഞ്ഞതോടുകൂടിയിട്ട് ഇനി വരും ദിവസങ്ങളിൽ ഉറക്കമില്ലാത്ത രാത്രികളാണ് ശരിക്കും പറഞ്ഞാൽ ഫുട്ബോൾ പ്രേമികളെ കാത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാല്ലേ. അപ്പോൾ എന്തായാലും മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും ഉദ്ഘാടന മത്സരത്തിന് കിക്ക് ഓഫ് ആയതോടുകൂടിയിട്ട് 3 വ്യത്യസ്ത ലോകകപ്പുകളിൽ മത്സരത്തിന് വേദിയാകുന്ന ലോകത്തെ ഒരേ ഒരു സ്റ്റേഡിയമായിട്ട് ആസ്റ്റേക്ക മാറിയിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും 2200 മീറ്റർ ഉയരത്തിലുള്ള ഈ ഒരു സ്റ്റേഡിയം 1970 അതുപോലെ തന്നെ 1986 ലോകകപ്പുകളിൽ മത്സരവേദിയായിട്ടുണ്ടായിരുന്ന വേദിയായിരുന്നു കേട്ടോ. അപ്പോൾ 1970 ബ്രസീലിയൻ ഇതിഹാസം പെലെയും അത് കൂടാതെ തന്നെ 1986 അർജന്റീന ഇതിഹാസമായിട്ടുള്ള ഡീഗോ മറഡോണയും കപ്പ് ഉയർത്തിയതും ഇവിടെ തന്നെയാണ് എന്നുള്ളൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ രാവിലെ മുതൽ തന്നെ സ്റ്റേഡിയത്തിലേക്ക് ജനപ്രവാഹമായിരുന്നു ഇന്നലെ. കുറച്ച് ദിവസമായിട്ട് നഗരത്തിൽ നടക്കുന്ന പ്രതിഷേധം വ്യാഴാഴ്ച ശക്തമായതുകൊണ്ട് തന്നെ അത് സുരക്ഷയിലായിരുന്നു ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാജ്യത്തെ ആ ഒരു തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഒക്കെ പരിഗണിക്കാതെ തന്നെ സർക്കാർ ലോകകപ്പിനും അതുപോലെ ടൂറിസത്തിനും ഈ സൗകര്യങ്ങൾക്കുമൊക്കെ മുൻഗണന നൽകുന്നുവെന്ന് ആരോപിച്ചിട്ടായിരുന്നു ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് വേറൊരു ലെവൽ തന്നെയാണല്ലേ. മെക്സിക്കോയും USAയും കാനഡ എന്നീ രാജ്യങ്ങളിൽ സംയുക്തമായിട്ടാണ് ഇക്കുറി ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്നത് തന്നെ. എന്തായാലും ആ ഒരു ഉറക്കമില്ലാത്ത രാത്രികൾക്ക് ഇവിടെ സ്റ്റാർട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റ് രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടക്കുന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് നിരീക്ഷിക്കും. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് ഈ മാസം 14 തുടക്കമാകും. 52-ാമത് G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങളുടെ നവീകരണം, വികസന ഐക്യദാർഢ്യം, നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ വ്യാപനം തുടങ്ങിയ വിഷയങ്ങളിൽ സമഗ്രമായ ചർച്ചകൾ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: The visit will provide an opportunity for the Prime Minister to engage with world leaders present at the G summit on issues of importance to India as well as to the global south. This will be India's 13th participation at the G7 summit and Prime Minister Mr. Modi's 7th consecutive participation at the summit.
1: ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. യുഎസ് നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ചെലവുകൾ വർദ്ധിപ്പിക്കുകയും നിരവധി മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു. ഫിന്നിഷ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണനും യുഎയുടെ സഹവിദേശകാര്യമന്ത്രി ലാന നുസേബിയുമായും ഫിൻലൻഡിൽ കുൽത്താരാന്ത ചർച്ചകളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷങ്ങളുടെ അനന്തരഫലങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹം തുടരണമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. അസം നാഗാലാന്റ് അതിർത്തിയിലെ ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക ഉത്പാദന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുമായി ധാരണാപത്രം ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ, നാഗാലാന്റ് മുഖ്യമന്ത്രി നെഫ്യൂ റിയോ എന്നിവരുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. എണ്ണ പ്രകൃതിവാതക പര്യവേക്ഷണത്തിന്റെയും ധാതുഖനനത്തിന്റെയും പുതിയ സാധ്യതകൾ ഈ സംരംഭം തുറക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു.
3: आज हम सब एक ऐतिहासिक क्षण के साक्षी हो रहे हैं. इससे ऑयल और नेचुरल गैस की एक्सप्लोरेशन की संभावनाएं बढ़ेगी, मिनरल की भी खनन की संभावना खड़ी होती है. दोनों राज्यों ने ये निर्णय किया 50-50% कर भारत के तेल के उत्खनन में बाधा न बने, क्योंकि ये राष्ट्रीय संपदा है और मुझे लगता है कि ये भाव बहुत महत्वपूर्ण है.
1: നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. ഫിൻടെക് കമ്പനികൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളോട് ഡീ ഫേക്ക് കണ്ടെത്തൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ഉപഭോക്തൃ ഓൺബോർഡിംഗ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും സർക്കാർ നിർദ്ദേശിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ രണ്ട് ദിവസത്തെ സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായും സാമ്പത്തികകാര്യ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിറ്റ്സർലൻഡ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വികസിപ്പിക്കുന്നതിനും സന്ദർശനം സഹായകമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചതോടെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. രാമനാട്ടുകര സ്വദേശിയായ 43-കാരനാണ് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രതിനായി ശ്രീ മോഹൻ ഭാഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യം കൈവരിച്ചത് സമാനതകളില്ലാത്ത പുരോഗതിയാണ്. സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന ആപ്തവാക്യത്തിലൂന്നി ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയത്. ശക്തമായ വിദേശ നയങ്ങളിലൂടെ രാജ്യത്തെ ആഗോള ശക്തിയായി ഉയർത്താൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വം ആഗോളവേദികളിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് വൻ സ്വീകാര്യതയാണ് നേടിക്കൊടുത്തത്. ഇന്ത്യ ഫസ്റ്റ് എന്ന നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സൌഹൃദങ്ങൾ ശക്തമാക്കാനും പുതിയ തന്ത്രപ്രധാന പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കാനും രാജ്യത്തിന് സാധിച്ചു. കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യത്വപരമായ നയതന്ത്രത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഇന്ത്യ ആരംഭിച്ച വാക്സിൻ മൈത്രി പദ്ധതി ഏറെ ശ്രദ്ധ നേടി. മാനുഷിക പരിഗണനകൾക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യയുടെ വിദേശ നയത്തിൽ എക്കാലത്തും മുൻഗണന നൽകിയിട്ടുണ്ട്. മാനുഷിക സഹായത്തിന് രാജ്യം നൽകുന്ന മുൻഗണന വസുദൈവ കുടുംബകം എന്ന ഭാരതീയ ദർശനത്തിന്റെ നേർക്കാഴ്ചയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമാണ് ദിനാചരണം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഇന്ന് ശില്പശാല സംഘടിപ്പിക്കും. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ സ്ഥാപനത്തിൽ ഡയറക്ടർ ഡോ ജി ബൈജു ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റു രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
5: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് ഭോജോ.
2: അങ്ങനെ ഫുട്ബോൾ മാമാങ്കത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ വമ്പൻ ഓഫറുകളുമായിട്ട് നമ്മുടെ സപ്ലൈകോ ഇങ്ങോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും സപ്ലൈകോ എന്ത് ഓഫറാണ് നൽകാനായിട്ട് പോകുന്നതെന്നും അതും ഫുട്ബോളും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. അതായത് പറഞ്ഞുതരാം, ഒരു വെറൈറ്റി ഓഫറാണ് കേട്ടോ. ഇപ്പോൾ ബ്രസീൽ ഗോളടിക്കുകയാണെങ്കിൽ നമുക്ക് മഞ്ഞപ്പൊടി കിട്ടും, അർജന്റീന ഗോളടിച്ചാൽ പായസം മിക്സ് കിട്ടും. അങ്ങനെ വെറുതെ ഒന്നും കിട്ടത്തില്ല, കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓരോ മത്സരത്തിലും ഒരു ടീം നേടുന്ന ഗോളുകളുടെ എണ്ണത്തിന് തുല്യമായിട്ടുള്ള ശതമാനം ഡിസ്കൗണ്ട് ആണ് ആ ഒരു ഉൽപ്പന്നത്തിന് നമ്മുടെ സപ്ലൈക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മത്സരത്തിൽ ഇപ്പോൾ ബ്രസീൽ 3 ഗോള് നേടുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ശബരി മഞ്ഞപ്പൊടിക്ക് അടുത്ത മാസം അടുത്ത മത്സരം വരെ മത്സരം ആരംഭിക്കുന്നത്

ലഭിക്കാനായിട്ട് പോകുന്നത് ആ ഒരു 3% ഡിസ്കൗണ്ട് ആയിരിക്കും. അതായത് 3 ഗോൾ അടിക്കുകയാണെങ്കിൽ 3% ഡിസ്കൗണ്ട്, അങ്ങനെ കേട്ടോ. അപ്പോൾ ഓരോ ടീമിൻ്റെയും വിലക്കിഴിവ് നിരക്ക് ആ ഒരു ടീമിൻ്റെ അടുത്ത മത്സരം ആരംഭിക്കുന്നത് വരെ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. മാത്രമല്ല ഷൂട്ടൗട്ടിൽ നേടുന്ന ഗോളുകൾ ഇതിനായിട്ട് പരിഗണിക്കത്തില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ സംഗതി സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാനിപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ ചുമ്മാ പറയുകയാണ്, വെറുതെ തള്ളുകയാണ് എന്നൊക്കെ തോന്നിപ്പോകും, പക്ഷേ ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ ഗോളടിക്കുകയാണെങ്കിൽ എന്തൊക്കെ നമുക്ക് കിട്ടുമെന്നുള്ളൊരു ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, അത് പറഞ്ഞുതരാം. അതായത് ബ്രസീൽ ഇപ്പോൾ ഗോളടിക്കുകയാണെങ്കിൽ നമുക്ക് ശബരി മഞ്ഞൾപ്പൊടി ഡിസ്കൗണ്ടോട് കൂടിയിട്ട് ലഭിക്കുന്നതാണ്. ഇനി അർജൻറ്റീന ആണെങ്കിൽ ശബരി പായസം മിക്സാണ് ലഭിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതുകൂടാതെ പോർച്ചുഗൽ ആണെങ്കിൽ ശബരി മുളക് പൊടി ലഭിക്കുന്നതായിരിക്കും. ജർമ്മനി ആണെങ്കിൽ ശബരി അപ്പം പൊടി ലഭിക്കുന്നതായിരിക്കും. ഇനി സ്പെയിൻ ആണെങ്കിലോ ശബരി പുട്ടുപൊടിയും, നെതർലാൻഡ് ആണെങ്കിൽ ശബരി സാമ്പാർ പൊടിയും, ഫ്രാൻസ് ആണെങ്കിൽ ശബരി ഗോൾഡ് ടീയും, അതുപോലെ തന്നെ ബെൽജിയം ആണെങ്കിൽ ശബരി സൂപ്പർ ഫൈൻ ഡസ്റ്റ് ടീയും ലഭിക്കും. പിന്നെ മൊറോക്ക ആണെങ്കിൽ ശബരി ഹോട്ടൽ ബ്ലെൻഡ് ടീ ലഭിക്കും. ഇനി ഇംഗ്ലണ്ട് ആണെങ്കിൽ ശബരി ഉപ്പായിരിക്കും നമുക്ക് ലഭിക്കുക. ക്രൊയേഷ്യ ആണെങ്കിൽ ശബരി വെളിച്ചെണ്ണയായിരിക്കും നമുക്ക് ഡിസ്കൗണ്ടോട് കൂടിയിട്ട് ലഭിക്കുക പോവുക. എന്തായാലും സംഗതി വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വീട്ടമ്മമാർ കൂടി കാര്യമായിട്ടിരുന്ന് ഫുട്ബോൾ കണ്ടോളൂ. കാരണം ഏതൊക്കെ ടീമുകളാണ് ഗോളടിക്കുന്നത് ജയിക്കുന്നത് നോക്കിയിട്ട് വേണം നമുക്ക് സപ്ലൈകോയിൽ പോയിട്ട് ഡിസ്കൗണ്ടോട് കൂടിയിട്ട് സാധനം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ.

0: Lego. Lego. Lego. Lego.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി.

0: மார்னிங் மோஜோ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇനി അങ്ങോട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളുടെ സമയമാണ് കേട്ടോ. കുസാറ്റ് ബിടെക് പ്രോഗ്രാമുകളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഈ വരുന്ന 14th ആരംഭിക്കും എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ ബിടെക് ലാറ്ററൽ എൻട്രി പ്രോഗ്രാമുകളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അപേക്ഷകർ അവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ട് ബിലെറ്റ് പ്രോഗ്രാമുകൾ 16th മുൻപും അതുപോലെ തന്നെ ബിടെക് പ്രോഗ്രാമുകൾക്ക് 22nd മുൻപും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. ഇന്റഗ്രേറ്റഡ് MSc MCA പ്രോഗ്രാമുകളിലേക്കുള്ള റിയൽ ടൈം കൗൺസിലിംഗ് 19th ആയിരിക്കും നടക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് admissions.kusat.ac.in എന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്താൽ മതിയാകും. അതിൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും കേട്ടോ. അതുമാത്രമല്ല വിവിധ PG ഇൻ്റഗ്രേറ്റഡ് BBA അതുകൂടാതെ തന്നെ BCOM LLB ഓണേഴ്സ് പിന്നെ BSc LLB പ്ലസ് കമ്പ്യൂട്ടർ സയൻസ് എന്നീ പ്രോഗ്രാമുകൾക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനും പിന്നെ റീ അറേഞ്ച്മെൻറ്റിനുമുള്ള അവസരം 11th മുതൽ 14th വരെ ആയിരിക്കും. അപ്പോൾ ഇന്ന് 12th ഇന്ന് മുതൽ ഇനി 14th വരെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ അതുകൂടാതെ തന്നെ റീ അറേഞ്ച് ചെയ്യണം എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ്. ഇനിയും ഇതുപോലെ അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ഒപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
3: ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.
1: സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല്ല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കേരള തൊഴിലാളി ക്ഷേമനിധി വരിക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ മക്കൾക്ക് ITI കളിലെ സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ 13 ITI കളിലായിട്ട് 14 ട്രേഡുകളിലേക്കാണ് പ്രവേശനം വരിക. സോ 10-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് www.laborwelfarefund.in എന്ന വെബ്സൈറ്റ് മുഖേന ഈ വരുന്ന 30-ാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്നുള്ള ഒരു കാര്യം എടുത്തു പറയുകയാണ്. മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്, കൊല്ലം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസിലെ 2026-27 വർഷത്തിലെ ത്രിവത്സര LLB, അതുകൂടാതെ പഞ്ചവത്സര BA, BBA, BCOM, LLB കോഴ്സുകളിൽ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപേക്ഷാ ഫോം കോളേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ളൊരു നമ്പർ പറയാം, ഒന്ന് നോട്ട് ചെയ്തോളൂ. 0474-27-4770 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474-27

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ.
2: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ.
2: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ്. വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് June 12th. അപ്പോൾ ഈ ഒരു ഡേറ്റ് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഓടി ഓടി എത്താറുണ്ടല്ലേ. അപ്പോൾ അവർക്കൊരു വിഷ് കൊടുക്കാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു വിഷിംഗ് സെഗ്മെന്റിലൂടെ വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474 291 9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജിയാണ് കേട്ടോ. റാംജി ആദ്യം തന്നെ ഒരു സ്പെഷ്യൽ വിഷ് പറഞ്ഞിരിക്കുന്നത് അനുപ്രിയക്ക് വേണ്ടിയിട്ടാണ്. ഒപ്പം തന്നെ നമ്മുടെ റേഡിയോയിലുള്ള എല്ലാ സ്റ്റാഫ്സിനും നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും ഒരു അട്ടിപൊളി ഫ്രൈഡേ വിഷ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തായാലും പ്രത്യേകമായിട്ടും അനുപ്രിയയ്ക്കും അതുപോലെ തന്നെ റാംജിക്കും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് സുലൈക്കയാണ്, ഫ്രം വൈനിക്കോട്. പോരാട്ട വീര്യമൊട്ടും ചോരാതെ ആത്മവിശ്വാസത്തിന്റെ കരുത്തിൽ കഠിന പ്രയത്നത്തിന്റെ ചൂട് കുറയാതെ അവസാനം വരെ പോരാടുന്നവരാണ് യഥാർത്ഥ വിജയികൾ. കളിയിലായാലും ജീവിതത്തിലായാലും പൊരുതാനുള്ള ഉൾക്കരുത്തുണ്ടാകട്ടെ. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ചിരിക്കും. ഒരു അട്ടിപൊളി ഫ്രൈഡേ ആയിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് മനോജേട്ടനാണ്. ഗുഡ് മോർണിംഗ്, എൻജോയ് യുവർ ഫ്രൈഡേ ആൻഡ് യുവർ weekend. May God's kindness and blessing be upon you. May He give you courage and the right direction. Wishing you a happy weekend and a happy ബ്ലെസ്ഡ് ഫ്രൈഡേ, ഹാപ്പി ഫ്രൈഡേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്നാലും മനോജ് ഏട്ടനും നല്ലൊരു അട്ടിപൊളി ഫ്രൈഡേയും വീക്കെൻഡുമായി മാറട്ടെ എന്ന് ഞാനും തിരിച്ച് വിഷയിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും പോസിറ്റീവായിട്ടുള്ള കോട്സുകളൊക്കെ നമുക്ക് മെസ്സേജ് ആയിട്ട് അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474 291 9090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് ഗോജോ.
2: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ 9 മണി വരെയാണ് പ്രിയപ്പെട്ടവർക്കായിട്ട് വിശ്വസികളൊക്കെ മെസ്സേജിലൂടെയും കോൾ ചെയ്തും ഒക്കെ അറിയിക്കാനുള്ള സമയം. സോ ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0774291909090 എന്ന നമ്പറിലേക്കാണ്. അതുപോലെ തന്നെ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് രമേശ് ചേട്ടനാണ്. നാളെ നമ്മൾ ഈ ലോകത്ത് ഉണ്ടാകുമോ എന്നൊരു ഉറപ്പ് പോലുമില്ല, എന്നിട്ട് നമ്മൾ അലാറം വെക്കുന്നില്ലേ? അത്രയുള്ളൂ ജീവിതം, ചുമ്മാ പ്രതീക്ഷിച്ചേക്കണം, ബാക്കിയെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജ് തന്നെയാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും രമേശ് ചേട്ടനും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ഈ ഒരു ഫ്രൈഡേ എന്ന് വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് സന്ധ്യാ പ്രകാശാണ്. ഹായ് ആശ്രയ, റെയ്നി ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മഴ അങ്ങ് തകർത്ത് പെയ്യാനായിട്ട് സമയമായി മാറിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആകാശത്ത് നല്ല രീതിയിൽ ഇരുണ്ട് കൂടി അങ്ങ് നിൽക്കുകയാണ്. നമ്മുടെ ഈ കൊട്ടാരക്കര ഏരിയയൊക്കെ നോക്കുകയാണെങ്കിലും രാവിലെയും അത്യാവശ്യം ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് മഴ തന്നെയായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുക. അപ്പോൾ എന്തായാലും നല്ലൊരു മഴയിൽ കുതിർന്ന പ്രഭാതമാണ് വിഷയത്തിരിക്കുന്നത്. സന്ധ്യയ്ക്കും നല്ലൊരു മഴയിൽ കുതിർന്ന പ്രഭാതം ഞാൻ തിരിച്ചും വിഷയമാണ് കേട്ടോ. ഈ മഴക്കാലത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ എങ്ങും പോകാതെ വീട്ടിൽ കിടന്ന് പുതച്ചു

മുടി കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അന്ന് വേറെ തന്നെയാണല്ലേ. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അയനയാണ് കേട്ടോ. ഹായ് ശശി, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് ഡിയർ. ഇന്ന് എൻ്റെ ഫ്രണ്ട് അനഖയുടെ ബർത്ത്ഡേ ആണ്, അവൾക്കൊരു വിഷ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അയന നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം അയനയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അനഖയ്ക്ക് നമ്മുടെ ആശ്രയ FM 90 പേരിൽ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടുകൂടി ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ വിഷയിക്കുകയാണ്. രണ്ട് പേർക്കും ഒരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ഈ ഒരു ഫ്രൈഡേ ആൻഡ് വീക്കെൻഡ് എന്ന് വിഷയമാണ് കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കായിട്ട് വിശ്വസികൾ മെസ്സേജിലൂടെ അറിയിക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ. അപ്പോൾ 0474291 9090 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് വിശ്വസ് അറിയിക്കേണ്ടത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ പോയി സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

0: மார்னிங் மோஜோ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മൗജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ എന്തായാലും മോർണിംഗ് മൗജോയിലെ വിഷിംഗ് സെഗ്മെൻ്റ് ആണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നത് 8:30 കേട്ടോ. 9 മണി കഴിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും മോർണിംഗ് മൗജോയിലെ ഈ ഒരു വിഷിംഗ് സെഗ്മെൻ്റ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗീതചേച്ചിയാണ്. അനുഷക്കുട്ടി, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. സുഖമാണോ എല്ലാവർക്കും? യെസ്, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഗീതചേച്ചിയും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. മഴയിൽ കുതിർന്ന ഒരു ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വിഷയുന്നു, ആശംസിക്കുന്നു, ശുഭദിനമെന്ന് പറഞ്ഞിട്ടാണ് ഗീത ചേച്ചി ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ചേച്ചിക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അട്ടിപൊളി ഫ്രൈഡേ ആയിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അബേൽ ചേട്ടനാണ്. ഒരു ചെറിയ പുഞ്ചിരിയോടെ ഈ ദിവസത്തെ വരവേൽക്കും. ആ ചിരി നിങ്ങളിലേക്ക് മാത്രമല്ല ചുറ്റുമുള്ളവരിലേക്കും സന്തോഷം പടർത്തും. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല അനുഭവങ്ങളും വിജയങ്ങളും സമ്മാനിക്കട്ടെ. ഹാവ് എ വണ്ടർഫുൾ ആൻഡ് ബ്ലെസ്ഡ് ഡേ എന്ന് പറഞ്ഞിട്ടാണ് അബേൽ ചേട്ടൻ ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പം സെയിം ടു യു അബേൽ ചേട്ടാ, നല്ലൊരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും തിരിച്ചു വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനാണ്. ഒരു കാര്യം തെറ്റായി തോന്നിയാൽ രണ്ടു തരത്തിൽ ചിന്തിക്കുക. വ്യക്തി പ്രധാനമാണ് എങ്കിൽ ആ ഒരു കാര്യത്തെ മറക്കുക, കാര്യമാണ് പ്രധാനമെങ്കിൽ വ്യക്തിയെ മറക്കുക. നല്ലൊരു ദിവസം നേരുന്നു, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് മണികണ്ഠൻ ചേട്ടൻ ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതിനനുസരിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് അയച്ചു തന്നിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനും. നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് ഞാനും തിരിച്ച് വിഷയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ വിഷിംഗ് സെഗ്മെൻറ്റും വൈൻഡപ്പ് ആവുകയാണ്. വിഷിംഗ് സെഗ്മെൻറ്റ് മാത്രമേ വൈൻഡപ്പ് ആവുന്നുള്ളൂ. ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ നമുക്ക് മോർണിംഗ് മൗജോയിലൂടെ കേട്ടറിയാനുണ്ട്. So keep on listening to Asrefam 90 Nadinoppam Naattargoppam.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശ്വസ്തയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Ashraya FM 90,
5: Nadinoppam Nattarkoppam.
6: സംസ്ഥാനത്ത് ഷിഗല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് ഫോജോ.
2: കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. മോർണിംഗ് മോജോയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, വിത്ത് മീ ആർ ജെ അനുഷ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരള തീരത്ത് ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച രാത്രി 11:30 വരെ 1.4 മീറ്ററോളം തിരമാലകൾ ഉയരാനുള്ള കടലാക്രമണം ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമാണ് ഈ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത്. കടൽക്ഷോഭം രൂക്ഷമാകാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കാനും പ്രദേശവാസികളെ തയ്യാറായിരിക്കണം എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. അപ്പോൾ ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നതും പിന്നെ മത്സ്യബന്ധന യാനങ്ങൾ കരയ്ക്കടുപ്പിക്കുന്നതും കൂടി ഒഴിവാക്കുക. മാത്രമല്ല ഈ ബീച്ചുകളെ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കംപ്ലീറ്റ് ആയിട്ടും ഇന്നത്തെ ദിവസം ഒഴിവാക്കേണ്ടതാണ്. ഇപ്പോൾ വീക്കെൻഡൊക്കെയാണ്, ഫ്രൈഡേ കൂടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പുറത്തേക്കൊക്കെ പോകാനായിട്ട് അല്ലെങ്കിൽ ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ നേരെ പോകുന്നത് ബീച്ചിലേക്കായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം വന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ വല്ല പ്ലാനിംഗ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിവാക്കിയേക്കാം. തീരശോഷണത്തിനും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകമായിട്ടും ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും മത്സ്യത്തൊഴിലാളികളും കടലിനടുത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: പുതു പുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: പിരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: മോർണിംഗ് ഭോജോ.
4: ഈ ടീ ബാഗുകൾക്ക് സേഫ്റ്റി ചെക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അതായത് ചായ കൂടി കൂടുതൽ ആരോഗ്യകരമാക്കാൻ വേണ്ടിയിട്ട് കർശന നടപടിയുമായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. അപകടകരമായിട്ടുള്ള രാസവസ്തുവായിട്ടുള്ള എപ്പിക്ലോറോഹൈഡ്രിൻ അടങ്ങിയിട്ടുള്ള ടീ ബാഗുകൾക്ക് BSI അങ്ങനെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ള ഒരു കണ്ടെത്തലിനെ തുടർന്നിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ തേയില, ഗ്രീൻ ടീ എന്നിവയുടെയൊക്കെ ടീ ബാഗുകളിലെ പേപ്പറിന് ഉറപ്പ് നൽകാനും അതുപോലെ തന്നെ ബ്ലീച്ചിങ്ങിനുമായിട്ടാണ് എപ്പിക്ലോറോഹൈഡ്രിൻ എന്ന രാസവസ്തു ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ടീ ബാഗുകൾ നമ്മൾ ചൂടുവെള്ളത്തിൽ മുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നോക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള രാസവസ്തുവും ഈ ഒരു ചായയോടൊപ്പം കലരുന്നതായിരിക്കും. ഇതുകൊണ്ട് തന്നെയാണ് എപ്പിക്ലോറോഹൈഡ്രിൻ അടങ്ങിയിട്ടുള്ള ടീ ബാഗുകൾ ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പിക്ലോറോഹൈഡ്രിന് നിരോധനം ഏർപ്പെടുത്തിയതിനോടൊപ്പം തന്നെ ഈ ടീ ബാഗുകളുടെയൊക്കെ നിർമ്മാണ വേളയിൽ പാലിക്കേണ്ട കുറച്ചധികം മാർഗനിർദ്ദേശങ്ങളും BIS പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. ടീ ബാഗുകളിലെ തേയില ഉൾക്കൊള്ളുന്ന ആ ഒരു പേപ്പറിൻ്റെ ഉറപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് വാഴയുടെ നാരൊക്കെ ഉപയോഗിക്കാമെന്നാണ് അവർ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ടീ ബാഗ് നിർമ്മാണത്തിനായിട്ട് ഈ ശുദ്ധമായിട്ടുള്ള പൾപ്പ് മാത്രമേ ഉപയോഗിക്കാവൂ എന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല ടീ ബാഗിലെ നൂല്, അതുപോലെ തന്നെ ടാഗ്, പശ ടാഗിൽ ഉപയോഗിക്കുന്ന മഷി, ഇവയ്ക്കും ഇനി മുതൽ കർശനമായിട്ടുള്ള സുരക്ഷാ പരിശോധനകൾ ബാധകമാണ് എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിലും പലപ്പോഴാണെങ്കിലും വീട്ടിൽ വാങ്ങിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ചില റെസ്റ്റോറൻസിലൊക്കെ പോയി കഴിഞ്ഞാലും നമ്മൾ ടീ ബാഗ് യൂസ് ചെയ്തുകൊണ്ടുള്ള ചായ കുടിക്കാറുണ്ട്. അപ്പോൾ ഇനി ടീ ബാഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ജാഗ്രതയെ പാലിക്കുക എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 35 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മോർണിംഗ് ബോജോയാണ് വിത്ത് മീ RJ അനുഷ.

0: നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
7: Check 1, 2, 3. Pimbilli ka pilla pipi. Yeah. The song's for you, my love.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മോർണിംഗ്
1: മോജോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനൂഷ. താൽക്കാലിക അധ്യാപക ഒഴിവുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കൊല്ലം വാക്കനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ LP ST HST സംസ്കൃതം ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ വരുന്നത് ഈ വരുന്ന 16-ാം തീയതി 2 മണിക്കാണ് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് പുനലൂർ ഐരക്കോണം SN Trust സ്കൂളിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഇംഗ്ലീഷിന് താൽക്കാലിക അധ്യാപക ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ വരുന്നത് അടുത്ത മാസം July 1-ാം തീയതി ബുധനാഴ്ച 10 മണിക്കാണ് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 52 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ എന്താ ഗുഡ് ബൈ പറയുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീ ഫോർ ലിസണിംഗ് ടു ആശ്രയ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഔ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 10 മണി.

0: യാത്രയായ ഫോം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു റേഡിയോ വണ്ടി. കൂടിയുള്ളത് ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പോൾ റേഡിയോ വണ്ടി സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ലവരെ ജനങ്ങളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി ജനങ്ങളുടെ അടുത്തെത്തി സന്തോഷത്തിലൊക്കെ പങ്കുചേർന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്ന നിങ്ങളുടെ സ്വന്തം ആശ്രയ എഫ് എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരയിലാണ്. അപ്പോൾ ഇന്നും റേഡിയോ വണ്ടിയിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ പരിചയപ്പെടാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. So keep on listening, Radio Vandi, on Astra FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല്ല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യർ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: എന്റെ പേര് അതുൽ എന്നാണ്.
0: അതുൽ, അതുൽ ചേട്ടാ വീടടുത്ത് തന്നെയാണോ?
1: അല്ല, തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരം ജില്ലയിൽ പാലോടാണ് വീട്.
0: ഓക്കെ, പാലോടാണ് വീട്. നമ്മുടെ സുമതി വളകളൊക്കെ അവിടെ അല്ലേ?
1: അതെ, അതിനടുത്താ.
0: ഓക്കെ, ആക്ച്വലി സത്യമാണോ ഇതൊക്കെ?
1: ഇല്ല,
0: പക്ഷെ ഇത്രയും പ്രചാരമുള്ള ഒരു വാർത്തയല്ല.
1: ചുമ്മാതാ,
0: നിങ്ങൾക്കൊക്കെ വിശ്വാസം?
1: ഒരു വിശ്വാസമല്ല.
0: അയ്യോ, അതിന്റെ പേര് സിനിമ വരെ ഇറങ്ങിയല്ലേ?
1: അതെ.
0: അപ്പൊ അതിലൊന്ന് വിശ്വാസം ഇല്ലെന്നാണ് അവിടുത്തെ നിവാസിനികൾ പറയുന്നത് കേട്ടോ. ഷോ സോ എന്തായാലും നമ്മളൊക്കെ അമിതമായിട്ട് വിശ്വസിച്ച് ഒരു പേടി സ്വപ്നം വരുന്ന സുമതി വളവെന്നൊക്കെ പറയുമ്പോൾ ആ വഴിയൊക്കെ പോകുമ്പോൾ ഇതാണ് ആ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേടിപ്പിച്ചിട്ടുണ്ട് കൂട്ടുകാരെയൊക്കെ. ശരി, അപ്പൊ എന്തായാലും അത് വാർത്തയിൽ കടമ്പില്ല.
1: കടമ്പില്ല.
0: ഓക്കെ,
1: പണ്ട് കാലത്ത് കളവ് നടത്താനുള്ള ഒരു സൂത്രമായിരുന്നു അതൊക്കെ.
0: നമ്മൾ പണ്ട് ഈ ചില ചാനൽസിലൊക്കെ ഈ പ്രോഗ്രാംസ് ഉണ്ടല്ലോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലൊക്കെ, അതിലൊക്കെ കേട്ട് ഒരുപാട് പേടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതൊക്കെ വെറുതെ പേടിച്ചാണെന്ന് മനസ്സിലായി. ശരി, ഓക്കെ. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇപ്പോ?
1: വീട്ടില് മോനുണ്ട്, വൈഫുണ്ട്.
0: മകനൊക്കെ എന്താ ചെയ്യുന്നത്?
1: മോൻ ആറാം ക്ലാസ്സിലാണ്.
0: ചേട്ടനപ്പ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഡ്രൈവറാണ്.
0: ഡ്രൈവറാണ്. ഓക്കെ, അപ്പം ഡ്രൈവിംഗ് മേഖലയിൽ എത്ര നാളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്?
1: ഞാൻ ഇപ്പൊ ഒരു 17-18 വർഷം കൊണ്ട്.
0: 10-17 വർഷമായി അല്ലേ?
1: ടൂറിസ്റ്റ് ഫീൽഡിൽ.
0: ടൂറിസ്റ്റ് ഫീൽഡിലാണ്. ഓക്കെ, എങ്ങനെ പോകുന്നു ഡ്രൈവിംഗ് ഒക്കെ?
1: കുഴപ്പമില്ല.
0: മേഖല എങ്ങനെയുണ്ട്?
1: മേഖല മൊത്തം തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. തീർച്ചയായിട്ടും.
0: അതെന്തുകൊണ്ട്? നമ്മുടെ ഈ ഗവൺമെന്റ് റൂൾ, പുതിയ റൂളുകളാണോ?
1: പുതിയ റൂൾസുകളാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്.
0: ഇപ്പൊ പുതിയ സർക്കാരൊക്കെ കയറിയ ശേഷം മോഡിഫിക്കേഷൻ, ടൂറിസ്റ്റ് ബസ്സുകൾക്ക് കളർ അടിക്കാം എന്നൊക്കെ ഒരു പുതിയ നിയമം കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ടായിരുന്നു. ശരിയാണോ അറിയത്തില്ല, അതിനോടൊക്കെ എന്താ അഭിപ്രായം?
1: ഇതുവരെ ഒന്നും അത് തീരുമാനം ആയിട്ടില്ല. അത് കറക്റ്റ് ആയിട്ട്
0: കറക്റ്റൊന്നും ആയിട്ടില്ല
1: അല്ലേ?
0: പ്രാബല്യത്തിൽ വന്നിട്ടില്ല,
1: കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഉടനെ തന്നെ അതൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഒരുപാട് ചെറുപ്പക്കാരുടെ ഒരു ആഗ്രഹമാണ്, നീണ്ട കാലത്തെ ആഗ്രഹമാണ് ടൂറിസ്റ്റ് ബസ്സിലൊക്കെ കളർ അടിച്ച് ആ ഒരു വൈബോട് കൂടി യാത്രയൊക്കെ പോകേണ്ടത്. സോ അപ്പൊ എന്തായാലും ഉടനെ തന്നെ അതൊക്കെ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷയോടെ മുൻപോട്ട് പോവുകയാണ്. സോ അപ്പൊ എന്തായാലും ചേട്ടനോട് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90.9-inoppum Nattarkoppum. Appo nammal angarathe nammude Ganapathi Ambalathinte thottarilethi Trivandrum Palodu Sadeshiyaya nammude Adul Chettanodu ingane vardhanam parannodirikkana. So Chettanodu korcha adhigam karyangal kudu chodikkirunde. Appo Chetta, neende 10 15 varshamayittu driver aayittu pravarthikkunnu parannallo, endukondu ee driving field jeevitha margamayittu theranjedutha?
1: Passion,
0: complete passion aayirunnu.
1: അതെ,
0: വളയം പിടിക്കാൻ ഇഷ്ടമായിരുന്നു.
1: അതെ.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ഏറ്റവും ദൂരെ പോയി യാത്ര ചെയ്താ?
1: നമ്മുടെ ഗോവ, ഗോവ ഏറ്റവും ലോങ് പോയിട്ടുള്ള
0: ഗോവയിലാണ്.
1: അതെ.
0: ഓക്കെ, അപ്പം ഈ ട്രാവലിംഗ് എന്ന് പറയുമ്പോഴേ ഇപ്പം ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പം ജോലി തിരക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ ജീവിതത്തിലെ ബുദ്ധിമുട്ട് കാരണമോ ഒക്കെ ഒന്ന് ഒരു ട്രാവലൊക്കെ ചെയ്തൊന്ന് മനസ്സിലൊന്ന് ക്ലിയർ ആക്കണമെന്ന്, റിലാക്സ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഈ പറഞ്ഞ ഞാനും അതൊക്കെ തന്നെ. നമുക്ക് പക്ഷെ സാഹചര്യം പോലും ജോലി ചെയ്യണമെന്നുള്ള വലിയ കടമയുള്ളത് കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഈ ട്രാവലിംഗ് എങ്ങനെയാണ് ചേട്ടൻ നോക്കിക്കാണുന്നത്? ട്രാവലിങ്ങിനെ,
1: ട്രാവലിംഗ് അത് നല്ല കാര്യമാണ്, മനസ്സ് റിലാക്സ് ആവാനും എല്ലാത്തിനും എന്തുകൊണ്ട് ഒരു റിലീഫ് ആണ്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെ ഓരോ യാത്രകൾ ചെയ്ത് മനസ്സിനെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ദിവസം, അല്ലേ?
1: അതെ.
0: ഇപ്പൊ അമ്പലത്തിൽ വന്നെയാണ്?
1: അമ്പലത്തിലാണ്. ഇനി ഇവിടെ നേരെ ഇനി കൊട്ടിയൂർ അമ്പലത്തിലോട്ട് പോവുകയാണ്.
0: കൊട്ടിയൂർ ഇപ്പൊ സീസൺ ടൈം എന്താണല്ലോ?
1: ആ സീസൺ ടൈം.
0: കൊട്ടിയൂർ ആക്ച്വലി എവിടെയാണ്?
1: കണ്ണൂർ ജില്ലയിലാണ്.
0: കണ്ണൂരാണല്ലേ? ഓക്കെ, അത്ര ദൂരമാണല്ലേ. ഇപ്പൊ എത്ര എത്ര മണിക്കൂർ എടുക്കുമായിരിക്കും എത്തുമ്പോഴത്തേക്ക്?
1: എന്തായാലും ഇവിടെ നിന്നൊരു 15 മണിക്കൂർ.
0: 15 മണിക്കൂർ എടുക്കും. ഓക്കെ, കൂടെ സപ്പോർട്ടിന് ആൾക്കാരുണ്ട്?
1: ഇല്ല,
0: ആരും ഇല്ല.
1: ഒറ്റയ്ക്ക
0: ഒറ്റയ്ക്കാണ്. ഓക്കെ, പരിചയ സമ്പത്തുള്ള ഡ്രൈവറാണ്, പിന്നെ എന്തിനാണ് സപ്പോർട്ടൊക്കെ, അല്ലേ? ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഒരു തീർത്ഥാടന യാത്രയൊക്കെയാണ്. സോ സന്തോഷമായിട്ട് മനസ്സിനെ ശുദ്ധീകരിച്ച് പോകാൻ സാധിക്കട്ടെ. സോ എന്തായാലും ചേട്ടാ ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് ട്രിവാൻഡ്രം സ്വദേശിയായ പാലൂർ സ്വദേശിയായ അതുൽ ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90.9-നൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോൾ.
0: ആശ്രയ FM 90 നാടിനൊപ്പം.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്വന്തം ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. ഇതേ തൊട്ടടുത്ത് ഒരു ചേച്ചിയുണ്ട്. ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെങ്ങനെയാണ്?
1: എന്റെ പേര് ആശ.
0: ആശ, ആശ ചേച്ചി വീടടുത്തിനെയാണോ?
1: ട്രിവാൻഡ്രം.
0: ട്രിവാൻഡ്രം ആണ്. ഓക്കെ, തലസ്ഥാന നഗരക്കാരി. ഇവിടെ എന്താ പരിപാടി?
1: നമ്മൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ്. നാളെ കൊട്ടിയൂർ ദർശനത്തിന് വേണ്ടി ഇറങ്ങിയതാണ്.
0: ഓക്കെ, കൊട്ടിയൂർ പോകുന്ന വഴിക്ക് നമ്മുടെ ഗണപതി ഭഗവാനെ ഒന്ന് കണ്ടിട്ട് പോകുന്ന കരുതി അല്ലേ? ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അമ്മ, ഹസ്ബൻഡ്, മോൻ.
0: മകനൊക്കെ എന്താ ചെയ്യുന്നത്?
1: മോൻ നാലാം ക്ലാസ് പഠിക്കുന്നു.
0: നാലാം ക്ലാസ് പഠിക്കുകയാണ്. അപ്പൊ ചേച്ചി മെഡിക്കൽ കോളേജിൽ എന്താ വർക്ക്?
1: ഇവിടെ ഓഫീസിൽ.
0: ഓഫീസിലാണ്? ജോലിയൊക്കെ എങ്ങനെ പോകുന്നു?
1: കുഴപ്പമില്ല.
0: കുഴപ്പമില്ല, ഹാപ്പിയാണ്.
1: ഹാപ്പിയാണ്.
0: അപ്പോഴേ കൊട്ടിയൂരൊക്കെ എത്തുമ്പോഴത്തെ 10-15 മണിക്കൂറൊക്കെ എത്തില്ലേ?
1: ഫൈവ് ഓ ക്ലോക്ക് ആകുമ്പോ എത്തുമെന്ന് വിചാരിക്കുന്നു.
0: ഓക്കെ,
1: കൊറേ ക്യൂ ആണല്ലോ, അറിയാലോ. അങ്ങനെ പോകുന്നുണ്ട്.
0: സീസൺ ടൈമാണ്, നല്ല തിരക്കാണ്. അപ്പൊ എന്തായാലും ദർശനത്തിന് തീർത്ഥാടന യാത്രയുടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ?
1: അതെ.
0: അപ്പോഴേ ലൈഫിലൂടെ പഠിച്ച ഏറ്റവും വലിയ ലൈഫ് ലെസൺ എന്തായിരിക്കും?
1: അങ്ങനെ ചോദിച്ചാ പെട്ടെന്ന് പറയാൻ വേണ്ടി കൊറേയുണ്ട്. ലിസ്റ്റുണ്ട്. എന്നാലും ഇപ്പൊ പറയാം, ഒന്ന് ആലോചിക്കണം. എന്നാലും സഡൻലി പറയേണ്ടത് കുറച്ച് ബുദ്ധിമുട്ടാണ്.
0: ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഒരുപാട് ലെസൺസ് ഉണ്ട്. പിന്നെ ക്ലിയർ ആയിട്ട് ഒറ്റയടിച്ച് ചോദിക്കുകയാണെങ്കിൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അത്രത്തോളം ലെസൺസ് ഓരോ വർഷം ഇങ്ങനെ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: ഏത് പറയണോ എന്ന് കൺഫ്യൂഷൻ ആണ്.
0: ഓക്കെ, അപ്പൊ പരിചയ സമ്പത്തും അനുഭവങ്ങളൊക്കെ ഒരുപാടുള്ള വ്യക്തിയാണ്. സോ ഇപ്പൊ എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ?
1: അതെ.
0: അപ്പൊ മെഡിക്കൽ കോളേജ് ജോലി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇന്ന് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു സ്ത്രീയുടെ ലൈഫിൽ ഒരു ജോലി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്?
1: വളരെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. അതുകൊണ്ട് അത്യാവശ്യമാണ് ലേഡീസിന്, എസ്പെഷ്യലി ലേഡീസിന്. അതാണ് എന്റെ കൺസെപ്റ്റ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ആൺപെൺ വ്യത്യാസമുള്ളത് ജോലി അത്യാവശ്യമാണ്. പിന്നെ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് എന്താണ്, കുറച്ച് ജോലി, നല്ലൊരു ജോലി, നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെങ്കിൽ മറ്റുള്ളവർ മുമ്പിൽ കൈ നീട്ടി നമ്മൾ ഒന്നും വാങ്ങാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നല്ലൊരു ജോലി വേണം അല്ലേ?
1: അതെ,
0: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചി ഇന്ന് പരിചയപ്പെടുന്നതിൽ സന്തോഷം. തീർത്ഥാടനമൊക്കെ ചെയ്ത് മനസ്സ് ശുദ്ധമാക്കി പോകാൻ സാധിക്കട്ടെ മുൻപോട്ടും.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, പരിചയപ്പെടുന്നതിൽ സന്തോഷം.
1: സന്തോഷം.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്വന്തം ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് പേര് പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെടുന്നത് ട്രിവാൻഡ്രം സ്വദേശിയായ ആശ ചേച്ചിയാണ് കേട്ടോ. ദീപ് പോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: കൂപ്പം. Yes, once again we are back on Radio 1D with me, RJ Srishant, on Ashraya FM 19, Nadinuppum, Nattarkuppum. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരയിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. നീ തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാമോ? എന്താണ് പേര്?
1: മുരളീധരൻ നായർ.
0: മുരളീച്ചേട്ടാ, വീടെ തന്നെയാണോ?
1: വീട് താഴത്തുള്ളക്കട.
0: താഴത്തുള്ളക്കട, ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാനും എന്റെ വൈഫേ ഉള്ളൂ.
0: ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: സുഖമായിട്ട് പോകുന്നു.
0: ഹാപ്പിയാണോ?
1: അതെ.
0: ഓക്കെ, എന്താ ചെയ്യുന്നത്? ഇപ്പൊ
1: ഇപ്പൊ വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നു.
0: റെസ്റ്റ് എടുക്കാണ്? റിട്ടയർമെന്റ് ലൈഫാണോ?
1: അതെ.
0: എന്തായിരുന്നു ചെയ്തത്?
1: ഇലക്ട്രിക്കൽ കോണ്ടക്ടർ.
0: ഇലക്ട്രിക്കൽ കോണ്ടക്ടർ ആയിരുന്നു. ഓക്കെ, ശരി. അപ്പൊ ഇപ്പം വിശ്രമ ജീവിതമാണ്. വിശ്രമ ജീവിതം എങ്ങനെ പോകുന്നു?
1: സുഖമായിട്ട് പോകുന്നു.
0: എന്താ അപ്പം ഈ സമയം? നമ്മളിപ്പം കുറേ നാളിങ്ങനെ വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു റിട്ടയർമെന്റ് ലൈഫിൽ പോകുമ്പോഴേ നമുക്ക് ഒരു ചെറിയ മടുപ്പൊക്കെ ഫീൽ ചെയ്യില്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്?
1: രണ്ട് കൊച്ചുമക്കളുണ്ട്, അവരുടെ കൂടെ ഒക്കെ പോകും. പിന്നെ സ്കൂൾ വെക്കേഷനിൽ മക്കളുടെ ഇരിക്കെ പോകും. അങ്ങനെയൊക്കെ ലൈഫ് പോകുന്നു.
0: ഓക്കെ.
1: മരുമകൻ അടുത്തുണ്ട് കാറിലിരിക്കുന്നു. ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ വന്നേ.
0: ഓക്കെ. അപ്പൊ എന്തായാലും ബോറടി മാറ്റാൻ രണ്ട് കൊച്ചുമക്കളുണ്ട്, അത് പോരെ.
1: അതെ, അതിലൊന്നാണ് ആ കാണുന്നത്.
0: ഓക്കെ, ശരി. എങ്ങനെയാണ് കുസൃതി ഉണ്ടോ?
1: ആ മക്കൾക്ക് അതിന്റേതായ പ്രായത്തിന്റെ കുസൃതി ഇല്ലേ? അതൊക്കെ അതാണ് ഞങ്ങളുടെ ടൈം പാസ്.
0: ഓക്കെ, ഒരു അപ്പനൊക്കെ ആവുമ്പോ കൊച്ചുമക്കളെ കളിപ്പിച്ചിരിക്കുന്നത് വലിയൊരു ടൈം പാസ് ആണല്ലേ. ഓക്കെ, ശരി. അപ്പോഴേ ഇപ്പൊ എത്ര വയസ്സായി കാണും?
1: 69.
0: 69 വയസ്സായിട്ടുള്ളു അല്ലേ. ഓക്കെ, ശരി. അപ്പോഴേ ജീവിതം എന്ന് പറയുമ്പോൾ അനുഭവങ്ങളുടെ പാഠമാണല്ലോ. അപ്പൊ ഓരോ വർഷം കഴിയുമ്പോഴേക്കും നമ്മളിങ്ങനെ ഓരോ പാഠങ്ങൾ പഠിക്കാറുണ്ട്. സോ ഈ ലൈഫിലൂടെ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്തായിരിക്കും? ലെസൺ എന്തായിരിക്കും?
1: ഏറ്റവും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേ സൊസൈറ്റിയിൽ സഹകരിച്ച് ജീവിക്കാനുള്ള അത് തന്നെയാണ് ലൈഫിൽ കിട്ടുന്ന ഒരു സുഹൃതം.
0: ഓക്കെ, നമ്മള് എപ്പോഴാണെങ്കിലും നമ്മൾ സമൂഹത്തോട് നമ്മള് അടിപൊളിയായിട്ട് നല്ല റിലേഷൻ കീപ്പ് ചെയ്ത് പോകണം അല്ലേ. ഓക്കെ, ശരി ശരി. അതൊരു വലിയ പാഠമാണ്. നമ്മൾ എപ്പോഴും നമുക്ക് സഹജീവി സ്നേഹം വേണം, കൂടെ ഉള്ളവരുടെ സ്നേഹം വേണം. എന്താണ് നല്ല സോഷ്യലായിട്ട് നമ്മൾ എല്ലായിടത്തും പെരുമാറണം അല്ലേ.
1: ഞാൻ ചെറിയൊരു രാഷ്ട്രീയക്കാരനും കൂടെ ഒക്കെയാ,
0: പൊതുപ്രവർത്തനം ഉണ്ട്. ശരി ശരി. ഓക്കെ, അപ്പോഴേ വിശ്രമ ജീവിതം മനോഹരമായിട്ട് പോട്ടെ. ഇന്ന് കണ്ടതിലും ആൻഡ് പരിചയപ്പെട്ടതിലും സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെട്ടത് താഴത്തെ കുടക്കട സ്വദേശിയായ മുരളിച്ചേട്ടനാണ് കേട്ടോ. ദീപോലി ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 19, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കളിച്ചു വളരേണ്ട പ്രായത്തിൽ പണിയായുധങ്ങൾ കൈലേന്താൻ നിർബന്ധിതരാകുന്ന കുരുന്നുകൾക്കായി നമുക്കൊരുമിച്ച് ശബ്ദമുയർത്താം. ബാലവേല എന്ന സാമൂഹിക വിപത്തിനെതിരെ സംസാരിക്കാനും കൃത്യമായ അവബോധം നൽകാനുമായി പത്തനംതിട്ട ജില്ലയിലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറായ ഫെബ്നെ എത്തുന്നു ലൗഡ് സ്പീക്കറിൽ.

0: കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ RJ അനാമികയോടൊപ്പം. സ്റ്റേ ട്യൂൺഡ്.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് പേര് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്? അല്ലമീൻ. അല്ലമീൻ ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: വെഞ്ഞാറമൂട്.
0: വെഞ്ഞാറമൂട് സ്വദേശിയാണ്, ട്രിവാൻഡ്രമാണ്. ഇവിടെ എന്താ പരിപാടി? അപ്പൊ
1: അമ്പലത്തിൽ
0: വന്നാണ്? ശരി, എങ്ങനെ പോകുന്നു തീർത്ഥാടന യാത്രയൊക്കെ?
1: കുഴപ്പമില്ലാതെ
0: പോകും. അപ്പൊ വണ്ടിയിൽ തുടങ്ങിയിട്ട്, ഈ ഒരു ഡ്രൈവിംഗ് ഫീൽഡിൽ തുടങ്ങിയിട്ട് എത്ര നാളായി?
1: ഒരു 5 വർഷം.
0: ഡ്രൈവറാണോ?
1: ഡബിൾ.
0: ഓക്കെ, രണ്ട് ടാസ്കും ചെയ്യുന്നുണ്ടോ അല്ലേ? ഓക്കെ, അപ്പൊ പോയാലേ ഏറ്റവും ദൂരമുള്ള യാത്ര എവിടെയാ?
1: ദൂരം ഗോവ. അങ്ങനെ
0: ഞാൻ ചോദിക്കുന്ന ഡ്രൈവേഴ്സ് എല്ലാരും ഗോവക്കാരാ? അതെന്തുകൊണ്ടാ? ഈ പിള്ളേരെ കൊണ്ട്, കോളേജ് പിള്ളേരെ കൊണ്ട് പോയ ട്രിപ്പ് ആയിരിക്കും അല്ലേ?
1: കോളേജ് പിള്ളേരെ നമുക്ക് എൻജോയ് ചെയ്യാം.
0: ശരി ശരി. അപ്പോഴേ ആ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഞാൻ, അനിയൻ, ഉമ്മ.
0: ജീവിതമൊക്കെ എങ്ങനെ പോകും?
1: ജീവിതം വളരെ
0: പരിതാപകരമാണോ അടിപൊളിയാണോ?
1: പരിതാപകരമാണ്.
0: ഓക്കെ, ഏതാണ്ട് നമ്മുടെ കൂടെ തന്നെ. ഓക്കെ, നമ്മുടെ ജീവിതം അത്ര അടിപൊളി ഒന്നുമല്ല, പരിതാപകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാക്കാൻ എന്താ ചെയ്യുന്നത്?
1: അടിപൊളിയാക്കാന്നല്ല, ഇങ്ങനെ ഇങ്ങനെ ലോങ് കണ്ട് നടക്കുകയല്ലേ.
0: ട്രാവലിംഗ് എങ്ങനെയാ? ഇഷ്ടമാണ്?
1: ഇഷ്ടമാണ്.
0: പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരോട് പറയേണ്ട കാര്യമൊന്നുമില്ല, ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ്. എവിടെയെങ്കിലൊക്കെ യാത്ര ചെയ്യണം അല്ലേ? ചെറിയ സന്തോഷം വന്നാലോ, സങ്കടം വന്നാലോ ഒക്കെ നമ്മൾ ട്രാവൽ ചെയ്ത് യാത്രകൾ ചെയ്തങ്ങ് എന്താ അതിലങ്ങ് ലീച്ച് പോകും അല്ലേ? ഓക്കെ, അപ്പോൾ ഇപ്പൊ എത്ര വയസ്സായി?
1: 24 വയസ്സായാലോ.
0: കുറച്ചുകൂടെ തോന്നി കേട്ടോ, കുറച്ചുകൂടെ ഒരു അല്ലേ, കുറച്ചുകൂടെ ഒരു പ്രായം കൂടുതൽ തോന്നിക്കും. അത് മെച്യൂരിറ്റി നല്ലതല്ലേ തോന്നിക്കുന്നല്ലേ?
1: നല്ലതാണ്.
0: ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും ലൈഫ് ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ പോകാൻ സാധിക്കട്ടെ, ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ,
0: അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് പേര് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് ട്രിവാൻഡ്രം സ്വദേശിയായ അല്ലമീനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജി ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
0: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
0: ആയിരം പറ മുത്തുണ്ടേ.
2: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ മുത്തുണ്ടേ.
3: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90.
4: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

ബാക്ക് ഓൺ റേഡിയോ വേണ്ടി കൂടിയുള്ളത് ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ചിന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി എന്ന് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലേ. കുറച്ചു പേരോട് നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. ഇപ്പോൾ റേഡിയോ വേണ്ടിക്ക് ഇപ്പോൾ തൽക്കാലം ഇവിടെ നിന്നുകൊണ്ടിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വേണ്ട യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഞാൻ മറ്റൊരു വിഷയമായി വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വേണ്ടി കേട്ടുകൊണ്ടിരിക്കും. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്. കീപ് ഇറ്റ് ലോക്ക്ഡ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: ഹേ ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, 2 മിനിറ്റ് ആയിരിക്കണം അല്ലേ. അപ്പം ഇതിനടുത്ത് 2 മണി വരെ നിങ്ങളോടൊപ്പം ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദി നമ്പർ 0474 2919090 0474 2919090 വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസും കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ് ടു ദി നമ്പർ 9526490 90 9526490 അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്, യെസ് ഇത് June 12 ഇന്നത്തെ ദിവസം മലയാളികൾക്ക് ഒരല്പം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം തന്നെയാണ്. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും നമ്മളെല്ലാവരുടെയും മനസ്സിലൊരിടം നേടിയ നമ്മുടെ സ്വന്തം അപ്പുകുട്ടൻ യെസ് ജഗദീഷ് ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. മലയാള സിനിമയുടെ ഹാസ്യ സമ്രാട്ട് ജഗദീഷ് ഏട്ടന് ആശ്രയ എഫ്എം 90 പേരിലും എൻ്റെ പേരിലും നല്ലൊരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് വേഷങ്ങളിലൂടെ ഞങ്ങളെ വിസ്മയിപ്പിക്കാൻ സാറിന് സാധിക്കട്ടെ. ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ തന്നെ ഹാപ്പിയായി ജീവിക്കുവാൻ കഴിയട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാം വൺ ഓഫ് ഫേവറേറ്റ് ആക്ടറായിട്ടുള്ള ജഗദീഷ് ഏട്ടൻ നായകനായി വന്നു. അദ്ദേഹം തന്നെ പാടിയ സൂപ്പർ ഹിറ്റ് സോങ്ങിലൂടെ ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി പായ്ക്കരപ്പപ്പൻ.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
2: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
3: Vilakkuravum gunamenmayum njangal nalkunna urappu.
4: Ella veetta avashyangalkkum Aljo oppumundu.
5: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil at Ummanur. Aljo, vilakkuravinte vismayam.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: യെസ് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, 14 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, കോള് ഡ്രോപ്പായി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പായി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടും ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിളിക്കാം ടു ദി നമ്പർ 0474291090 0474291090. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9526490090 9526690090. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സന്ധ്യ ചേച്ചിയാണ്. ഹായ് ആസ്ട്രിയ, ഞാൻ സന്ധ്യ പ്രകാശ് ഫ്രം കുന്നിക്കോട്. കളിവീട് ഉറങ്ങിയല്ലോ, കളിവാക്ക് ഉറങ്ങിയല്ലോ ഡെഡിക്കേഷൻ എൻ്റെ നാത്തൂൻ ഉഷ ചേച്ചിക്കും ഫാമിലിക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് പ്ലേ ചെയ്ത് തരണം. അതുപോലെ തന്നെ ചേച്ചി ആശാ വർക്കറായി വർക്ക് ചെയ്യുന്ന കുന്നിക്കോട് വിളക്കുടി FHC-യിലെ ഡോക്ടേഴ്സ്, LHI, JPHN, JHI, മെഡിക്കൽ ഓഫീസേഴ്സ്, എല്ലാ ആശാ വർക്കേഴ്സിനും, ഓൾ പാരാമെഡിക്കൽ സ്റ്റാഫ്സിനും, മറ്റെല്ലാ സ്റ്റാഫിനും വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ് സന്ധ്യ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും ചേച്ചിയുടെ ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ തന്നെ ചേച്ചിയുടെ എല്ലാ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫ്സിനും വേണ്ടിയിട്ട് പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഉറപ്പായിട്ടും കളിവീട് ഉറങ്ങിയല്ലോ, കളിവാക്ക് ഉറങ്ങിയല്ലോ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ കൈതപ്പുറം സർ വരികൾ എഴുതി, അതുപോലെ തന്നെ സർ തന്നെ മ്യൂസിക് കമ്പോസ് ചെയ്തു, മഞ്ജുവും മേനോനും പാടി മനോഹരമാക്കിയിട്ടുള്ള ദേശാടനം എന്ന സിനിമയിൽ വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണല്ലേ. അപ്പോൾ ഈ പാട്ട് എന്തായാലും സന്ധ്യ ചേച്ചിക്ക് വേണ്ടി പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അനഘയാണ് കേട്ടോ. ഹായ് ആസ്ട്രിയ, എനിക്ക് മഞ്ചാടി മഴ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. റോക്ക് ആൻഡ് റോൾ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ മധു ബാലകൃഷ്ണൻ സാറും അതുപോലെ തന്നെ സുജാത മാമും ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കി വിദ്യാസാഗർ സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ഗിരീഷ് പുത്തഞ്ചേരി സാർ വരികൾ എഴുതിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് പാട്ടാണല്ലേ മഞ്ചാടി മഴ എന്ന പാട്ട്. അപ്പോൾ ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: குழப்பம்.
1: புது புத்தன் பாடன ரீதிகள், வைஃபை கனெக்டட் டிஜிட்டல் கிளாஸ் முறைகள், அந்தாராஷ்டிர நிலவாரமுள்ள இங்கிலீஷ் ஸ்பீக்கிங் கேம்பஸ் தொடங்கிய பிரத்யேகதகளுள்ள கொல்லம் ஜில்லையிலെ ஏக ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം, വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: യാസിത് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ഹർജി സുൽത്താനയാണ്. അപ്പൊ നമ്മുടെ കൂടെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ലിസണർ ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, ഡ്രോപ്പായി പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഡ്രോപ്പായി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് കൺമണിയാണ് കേട്ടോ. ഇപ്പോൾ കൺമണി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് എനിക്ക് പൂക്കൾ പൂക്കും എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. മദ്രാസ് പട്ടണം എന്ന സിനിമയിലെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ പൂക്കൾ പൂക്കും എന്ന പാട്ട്. അതും ആൻഡ്രിയ ജെറാമിയ ചേർന്നും അതുപോലെ തന്നെ ജി വി പ്രകാശ് കുമാറും ഹാരണി എല്ലാവരും ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കി ജി വി പ്രകാശ് കുമാർ തന്നെ. മ്യൂസിക് കമ്പോസ് ചെയ്തു എൻ എ മുത്തുകുമാർ സാർ. വരികൾ എഴുതിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പോൾ ഈ പാട്ട് എന്തായാലും കേൾക്കാം. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അമ്മയെക്കുട്ടിയാണ് കേട്ടോ. അമ്മയെ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് എനിക്ക് കണ്ണാൻ തുമ്പി പോരാമോ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. പ്രായമൊന്നുമില്ലാതെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് കണ്ണാൻ തുമ്പി പോരാമോ എന്ന പാട്ടും, പ്രത്യേകിച്ച് മലയാളികൾക്ക്. അപ്പോൾ ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദി നമ്പർ 0474-291-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0 ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9529640 9052669409. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കളിച്ചു വളരേണ്ട പ്രായത്തിൽ പണിയായുധങ്ങൾ കൈലേന്താൻ നിർബന്ധിതരാകുന്ന കുരുന്നുകൾക്കായി നമുക്കൊരുമിച്ച് ശബ്ദമുയർത്താം. ബാലവേല എന്ന സാമൂഹിക വിപത്തിനെതിരെ സംസാരിക്കാനും കൃത്യമായ അവബോധം നൽകാനുമായി പത്തനംതിട്ട ജില്ലയിലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറായ ഫെബ്നെ എത്തുന്നു ലൗഡ് സ്പീക്കറിൽ.

0: കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ RJ അനാമികയോടൊപ്പം. സ്റ്റേ ട്യൂൺ.
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: അറിവിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
4: വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവും മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങൾ എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
5: ദേശീയ വളർച്ചയുടെ നിർണായക ഘടകമാക്കി സ്ത്രീകളെ കൈപിടിച്ചുയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിലുള്ള പങ്കാണ് സ്ത്രീകൾ വഹിക്കുന്നത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഈ കാലയളവിൽ സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി ജൻധൻ യോജനയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ഒട്ടനേകം പേരുടെ വീടെന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി. ഗ്രാമതലത്തിലുള്ള സ്വയം സഹായ സംഘങ്ങളിലൂടെ വീട്ടമ്മമാരെ ഗ്രാമീണ സംരംഭകരാക്കി മാറ്റി. നാരീശക്തി സമസ്ത മേഖലകളിലും പ്രകടമായ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഡെറാഡോണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രത്യേക കൺട്രോൾ റൂമും ജില്ലയിൽ പ്രവർത്തനമാരംഭിച്ചിട്ടുണ്ട്. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ഫ്രാൻസിലെ എവിയനിൽ ഈ മാസം 15 മുതൽ 17 വരെ നടക്കുന്ന 52nd G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 14 ഫ്രഞ്ച് നഗരമായ നിസിലെത്തുന്ന പ്രധാനമന്ത്രി ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. 14 മുതൽ 16 വരെ സ്ലോവാക്യ സന്ദർശിക്കുന്ന അദ്ദേഹം സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായുള്ള പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 18 ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിൽ നടക്കുന്ന വിവിടെക് ഉച്ചകോടിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുള്ള ഇന്ധനക്ഷാമം ഒഴിവാക്കാനാണ് നടപടി. വൻകിട ഉപഭോക്താക്കൾ ഇനി മുതൽ സ്വന്തം കൺസ്യൂമർ പമ്പുകൾ വഴി ഇന്ധനം ശേഖരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 90 ദിവസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഒരാൾക്ക് പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ നൽകാവൂ എന്നും നിർദ്ദേശമുണ്ട്. പൂഴ്ത്തിവയ്പ് തടഞ്ഞ് സുഗമമായ ഇന്ധന വിതരണം ഉറപ്പാക്കാനാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
4: ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവായ അദ്ദേഹം ഷൂട്ടിംഗ് പരിശീലകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖർ ദുഃഖം രേഖപ്പെടുത്തി. ആഗോള സംഘർഷങ്ങളുടെ ആഘാതം നേരിടാൻ സുസ്ഥിരമായ നയതന്ത്ര ശ്രമങ്ങളും വിവിധ രീതിയിലുള്ള വിതരണ ശൃംഖലകളും അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഫിൻലൻഡിൽ നടന്ന ചർച്ചകളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
6: Today, our largest oil supplier, little less than 40%, is Russia. Our largest gas supplier is the United States. And that was not the case till the 28th of February of this year. The main supplier was Qatar. So what is happening is the world is also de-risking on the region. People are looking for alternative energy sources and saying, okay, I'm prepared to buy at longer distance, maybe at a higher cost, but there is a greater security about it, predictability about it.
4: ഉള്ളിയുടെ കുറഞ്ഞ സംഭരണ വില ക്വിന്റലിന് 1650 രൂപയായി പരിഷ്കരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഉള്ളി സംഭരണം ശക്തിപ്പെടുത്താനും കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുമാണ് നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണ കൊറിയ 2-1 ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ 2-0 ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനെയും നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ബിയിൽ USA പരാഗ്വേ മത്സരം നടക്കും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10th പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11:00 ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഇറാനെ നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നിർത്തിവയ്ക്കുന്നതായുള്ള പ്രഖ്യാപനം വന്നത്. ഇറാൻ ഉന്നത നേതൃത്വവുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവയ്ക്കുമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ ആസെനിയോ ഡൊമിംഗും അപലപിച്ചു. സംഭവത്തിൽ പൂർണ്ണവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നും മാരിടൈം ഓർഗനൈസേഷൻ വ്യക്തമാക്കി. പാക് അധീന കശ്മീരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് നേരെ പാക് സൈന്യം നടത്തിയ വെടിവയ്പിൽ 16 പേർ കൊല്ലപ്പെട്ടു. 37 പേർക്ക് പരിക്കേറ്റു. അടിസ്ഥാനാവകാശങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 70,000-ത്തോളം ജനങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളിലും 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമർനാഥ് യാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു.
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0491904 0474 219 0 വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524909 0 9 0 9 5 2 6 6 4 9 0 9 0. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലൂടെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും വിളിക്കുന്നവരിൽ നിന്നും നമ്മൾ ലക്കി ഡ്രോ ത്രൂ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യും അല്ലെ. ആ വിന്നറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജിക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ദേവികയാണ്. ഹലോ ആശ്രിയ, ഞാൻ ദേവികയാണ്. എനിക്ക് കുബേരൻ എന്ന സിനിമയിലെ ഒരു മഴ പക്ഷി പാടുന്നു എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചാണ് ദേവിക മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. കുബേരൻ എന്ന സിനിമയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ഒരു മഴ പക്ഷി പാടുന്നു എന്ന പാട്ട്. മോഹൻ സിതാര മ്യൂസിക് കമ്പോസ് ചെയ്തു, ഗിരീഷ് പുത്തഞ്ചേരി സർ വരികൾ എഴുതി, എൻ ജി ശ്രീകുമാർ സാറും സുജാത മോഹൻ മാമും സിതാര മോഹൻ സിതാരയും എല്ലാവരും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ഈ പാട്ട്. എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിനു മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദക്ഷയാണ്. ഹലോ ആശ്രിയ, ഞാൻ ദക്ഷയാണ്. എനിക്ക് പട്ടാളം സിനിമയിലെ പമ്പാ ഗണപതി എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ദക്ഷ ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും ദക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. പമ്പാ ഗണപതി എന്ന പാട്ട് പട്ടാളം എന്ന സിനിമയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണല്ലേ. അതുപോലെ തന്നെ എൻ ജി ശ്രീകുമാർ സർ പാടി ബ്യൂട്ടിഫുൾ ആക്കി, ഗിരീഷ് പുത്തഞ്ചേരി സർ വരികൾ എഴുതി, വിദ്യാസാഗർ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഭക്തിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പാട്ട് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫ്. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ലിസണർ ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: നമസ്കാരം.
0: നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? അജയമണി ചേട്ടാ, എന്തുകൊണ്ട് വിശേഷം?
1: എന്തൊക്കെയുണ്ട് വിശേഷം? ആഹാരം കഴിച്ചോ?
0: ഭക്ഷണം ഒന്നും കഴിച്ചില്ല. അവിടെ കഴിച്ചോ?
1: ഇവിടെ
0: മഴയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല.
1: പിന്നെ
0: എന്ത് ഇങ്ങോട്ട് ചോദിക്കുന്നേ? തീർച്ചയായിട്ടും ചോദിക്കാം. ഇവിടെ സുഖമായിട്ട് പോകുന്നു, ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്.
1: നിങ്ങൾക്ക്
0: എല്ലാവർക്കും സുഖമാണ്? അവിടെ എന്തോ പറയുന്നു. എല്ലാവർക്കും സുഖമാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം ചേട്ടാ. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് അജയമണി ചേട്ടനാണ്. അജയമണി ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് കുക്കു പ്രിയപ്പെട്ട കുക്കു എന്ന സിനിമയിലെ കിലുകിലുക്കം ചെപ്പേ എന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എവർഗ്രീൻ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതും പ്രത്യേകം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ചേട്ടൻ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദാസേട്ടനും നമ്മുടെ സുജാത മാമും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. പുതിയങ്കം മുരളി സാർ വരികൾ എഴുതി, എസ് പി വെങ്കടേഷ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ്. ഈ പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിനു മുന്നായി നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഐ എം അന്നപൂർണേശ്വരി ഫ്രം പുനലൂർ. പ്ലീസ് പ്ലേ ദ സോങ് ഡാൻ ഓൺ ഫ്രം ദി മൂവി 24 ഡെഡിക്കേറ്റഡ് ടു സുൽത്താൻ ചേച്ചി, അനിഷ ചേച്ചി, അനാമിക ചേച്ചി, ശ്രീശാന്ത് ചേട്ടൻ ആൻഡ് ഓൾ അതർ മെമ്പേഴ്സ് ഓഫ് ആസ്ട്രിയ എഫ് എം എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അന്നപൂർണേശ്വരിക്ക് വേണ്ടിയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമയാണല്ലേ 24 എന്ന സിനിമയിലെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണ് ഞാൻ ിലെ എന്ന പാട്ട്. അർജിത് സിംഗും ചിന്മയും ചേർന്ന് പാടി മനോഹരമാക്കി. എ ആർ റഹ്മാൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത് മദൻ കാർക്കി വരികൾ എഴുതിയ വളരെ മനോഹരമായിട്ടുള്ളൊരു തമിഴ് പാട്ടാണ്. അപ്പൊ ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദി നമ്പർ 0474 2910 90 0474 2910 90 വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490 9059269 9090. So keep on listening to Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: 24 എന്ന സിനിമയിലെ വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 28 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പൊ നമ്മളോട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാമോ?
1: ഹലോ
0: ഹലോ, ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ?
1: ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ ത്രിവാൻഡ്രം ജില്ല വെഞ്ഞാറമൂട് രാജേഷ് ആണ്.
0: രാജേഷ് ചേട്ടാ, എന്തുകൊണ്ട് വിശേഷം?
1: വിശേഷം നല്ല വിശേഷം, മഴയൊന്നും ഇല്ല ഇവിടെ.
0: ഇവിടെ മഴ കുഴപ്പമില്ല, അവിടെ എങ്ങനെയാണ്?
1: ഇവിടെ മഴയില്ല,
0: മഴയൊന്നും ഇല്ല അല്ലേ. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് വൈഫുണ്ട്, മക്കളുണ്ട്.
0: ഓക്കെ, മക്കളൊക്കെ എത്രയാ പഠിക്കുന്നേ?
1: മക്കള് 7ാം സ്റ്റാൻഡേർഡില്, മോള് 4ാം സ്റ്റാൻഡേർഡില്.
0: ഓക്കെ, അപ്പൊ ഇപ്പൊ സ്കൂളിലൊക്കെ പോകുന്നതിന്റെ ആ ഒരു ഫ്ലോയിൽ നിൽക്കുമായിരിക്കും. ഓക്കെ, അപ്പൊ ചേട്ടൻ ജോലിക്ക് പോകണ്ടായിരുന്നോ?
1: ഞാൻ ജോലി ഡ്രൈവറാണ്, സ്കൂൾ ബസ് ഡ്രൈവറാ.
0: അതെ അല്ലേ, ഓക്കെ. അപ്പൊ ഇനി സ്കൂൾ വിടുന്ന സമയമാകുമ്പോ പോയാ മതി.
1: എനിക്ക് 3 മണി.
0: ഓക്കെ, വൈഫിനൊക്കെ സുഖല്ലേ?
1: സുഖം.
0: ഓക്കെ ചേട്ടാ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
1: എനിക്ക് മാന്ത്രികം എന്ന സിനിമയിലെ മോഹിക്കും നീർമിഴിയുടെ.
0: ആർക്ക് വേണ്ടിട്ടാ ഡെഡിക്കേഷൻ?
1: ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: ഓക്കെ, ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം ചേട്ടാ. താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. ഇനിയും വിളിക്കണേ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് രാജേഷ് ചേട്ടനാണ്. രാജേഷ് ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് മാന്ത്രികം എന്ന സിനിമയിലെ വളരെ ഒരു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് തന്നെയാണ്, ഒരു മോഹിക്കം നീൽമിഴിയോടെ എന്ന പാട്ട്. അതും എസ് പി വെങ്കടേഷ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത്, ഒ എൻ വി കുറുപ്പ് സാർ വരികൾ എഴുതി, ദാസേട്ടനും അതുപോലെ തന്നെ ചിത്രാമയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിനു മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കാവ്യയാണ്. കാവ്യ ചോദിച്ചിരിക്കുന്നത് അനുഗ്രഹീതൻ ആന്റണി എന്ന സിനിമയിലെ പാട്ട് എനിക്ക് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാണ് കാവ്യ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും കാവ്യയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ കെ എസ് ഹരിശങ്കർ പാടി മനോഹരമാക്കി, മനു മഞ്ജിത്തർ വരികൾ എഴുതി, അരുൺ മുരളീധരൻ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് കാമിനി എന്ന പാട്ട്. അപ്പൊ ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291909047429091. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9522 6409090 952 6649090. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. അപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
1: നമസ്കാരം മോളെ, ഇത് നെടിയോളയിൽ ശാന്തചേച്ചിയാണ്.
0: ശാന്തചേച്ചി, എന്തുകൊണ്ട് വിശേഷം?
1: നല്ല വിശേഷം മോളെ,
0: നല്ല വിശേഷം. ഭക്ഷണമൊക്കെ കഴിച്ചോ? പാട്ട് കേട്ടിട്ട് കഴിക്കാം. അപ്പൊ കുഞ്ഞു മക്കളൊക്കെ ഓക്കെ ആയിട്ടിരിക്കാണോ? അത് ഉറങ്ങിയോ? ഓക്കെ ചേച്ചി, ഇന്ന് ഏത് പാട്ടാ അപ്പൊ കേക്കണ്ടേ?
1: കാലാപ്പാനിയിലെ ആറ്റിരമ്പിലെ ഉള്ള പാട്ട് കേൾപ്പിച്ചാർന്ന് മോളെ.
0: കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് തന്നെയാണോ ഇന്നത്തെ ഡെഡിക്കേഷൻ?
1: അതെ, അത് കൂടാതെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ ടീച്ചറിനും കൂടെ വേണ്ടിയാണ്.
0: ടീച്ചറിന്
1: മൊബൈൽ എടുത്തപ്പോഴേ ടീച്ചർ എന്നെ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ജോലി ചെയ്തിട്ടാ മൊബൈൽ എടുക്കുന്നേന്ന്.
0: അതെയല്ലേ, അപ്പൊ ടീച്ചറിനും കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഡെഡിക്കേഷൻ.
1: നമ്മുടെ പാട്ട് കേൾക്കുന്ന എല്ലാ മനസ്സിലും, നല്ല മനസ്സിലും.
0: ഓക്കെ ശാന്ത ചേച്ചി, എന്തായാലും ഈ ഡെഡിക്കേഷൻ പറഞ്ഞുകൊണ്ട് പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ.
1: ഓക്കെ ഓക്കെ, താങ്ക് യു മോളെ.
0: ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ശാന്ത ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് ആറ്റിറമ്പിലെ കൊമ്പിലെ എന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാലാപാനി എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പാട്ട് എന്തായാലും ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതാണ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുമക്കൾക്ക് കൂടാതെ തന്നെ ശാന്ത ചേച്ചിയുടെ ആ ടീച്ചറിന് വേണ്ടിയിട്ടും കൂടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. കാലാപാനി എന്ന സിനിമയിൽ ഇളയരാജ സാർ കമ്പോസ് ചെയ്തു, ഗിരീഷ് പുത്തഞ്ചേരി സാർ വരികൾ എഴുതി, എം ജി ശ്രീകുമാർ സാറും ചിത്രാമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു ഫേമസ് പാട്ടാണല്ലേ ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മ എന്ന പാട്ട്. അപ്പൊ എന്തായാലും ഈ പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആൽഫിയാണ്. ആൽഫി ചോദിച്ചിരിക്കുന്നത് വാഴാ ടു എന്ന സിനിമയിലെ അടബൊമ്മാലെ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ആൽഫി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൽഫിക്ക് വേണ്ടിട്ട് എന്തായാലും അടബൊമ്മാലെ എന്ന പാട്ട് വാഴാ ടു എന്ന സിനിമയിലെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ, ആ പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ആർ സി മ്യൂസിക് കമ്പോസ് ചെയ്തു, ഹേ കാർത്തി വരികൾ എഴുതി, ചിന്മയി കിരൺലാൽ, മിന്യ പണിക്കർ ആൻഡ് നീളാരാജ് ഇവരെല്ലാരും ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പൊ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദി നമ്പർ 0474-291-090-0474-291-090-0. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ

മാന്ത്രികൻ എന്ന സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 52 മിനിറ്റ് ആയിരിക്കണല്ലേ. അപ്പം എന്നാലും ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ്. എനിക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കാണ്. അതിനു മുന്നായി ഒരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഐശ്വര്യയാണ് കേട്ടോ. ഹായ് ആശ്രയ, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ഐശ്വര്യ. എനിക്ക് അരകൽ പതിയെ ഇടനെഞ്ചിൽ ആരോ മോളും ഗാനം എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാണ് നമുക്ക് ഐശ്വര്യ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഐശ്വര്യയ്ക്ക് വേണ്ടി എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിനിമയാണല്ലേ ഒരു മുറേ വന്ത് പാർത്തായ എന്ന സിനിമയിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് അരകിൽ പതിയെ എന്ന പാട്ട്. വിനു തോമസ് മ്യൂസിക് കമ്പോസ് ചെയ്തു, അഭിലാഷ് ശ്രീധരൻ വരികൾ എഴുതി, നജി മർഷാ സർ പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണല്ലേ. അപ്പോൾ ഈ പാട്ട് എന്തായാലും കേട്ടോടുകൂടി തന്നെ നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ സാറ്റർഡേ വിന്നറായിട്ട് ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് അനൗൺസ് ചെയ്യും. അപ്പോൾ ആ വിന്നറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജയ ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സാണ്. അപ്പോൾ ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ നാളെ ഇതേ സമയം ലൈവ് ഇതേപോലെ ഇവിടെ ഉണ്ടായിരിക്കുന്നതാവും. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ റീജോയിൻ ചെയ്താൽ മാത്രം മതി, ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ ഈ ഒരു പാട്ടോട് കൂടി തന്നെ എനിക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ സുൽത്താന സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 2 മണി ആൻഡ് ദ ടൈം ഈസ് 2 o'clock.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജെ അനാമിക. കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? കൂട്ടുകാരുമൊത്തുള്ള കളികള്, കുസ്തികൾ, സ്കൂളിലേക്കുള്ള യാത്രകൾ അല്ലെ? ഓരോ കുട്ടിക്കും സ്വപ്നം കാണാനായിട്ടും പഠിക്കാനായിട്ടും പാറി നടക്കാനും അവകാശമുണ്ട്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി അക്ഷരങ്ങൾ പഠിക്കേണ്ട പ്രായത്തിൽ പുസ്തകങ്ങൾക്ക് പകരം പണിയായുധങ്ങൾ കയ്യിലേന്താനായിട്ട് നിർബന്ധിതരാകുന്ന ഒരുപാട് കുരുന്നുകൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട് എന്ന് തന്നെ പറയാം. അവർക്ക് നഷ്ടമാകുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ബാല്യമാണല്ലേ. ഇന്ന് June 12 ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. ബാലവേല എന്ന വിപത്തിനെതിരെ ശബ്ദം ഉയർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇന്ന് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ ലൗഡ് സ്പീക്കറിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറായ ഫെബ്നയാണ്. മാം, വെൽക്കം ടു ദി ഷോ.
2: താങ്ക് യു അനാമിക, താങ്ക് യു ഫോർ ഹാവിംഗ് മീ.
1: എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
2: ആ, സുഖമായിരിക്കുന്നു.
1: ഓക്കെ മാം, പലർക്കും ഇപ്പോഴും ഒരു സംശയമുണ്ട്, കൃത്യമായിട്ട് എന്താണ് ഈ ഒരു ചൈൽഡ് ലേബർ അല്ലെങ്കിൽ ബാലവേല എന്ന് പറയുന്നത്? ഏത് ഏജ് വരെയുള്ള കുട്ടികളെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്?
2: ചൈൽഡ് ലേബർ, ബാലവേല ഉണ്ട്. നമ്മുടെ ചൈൽഡ് ലേബർ ആക്ട് പറയുന്നത് 14 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ ചൈൽഡ് എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ 14 വയസ്സിന് താഴെയുള്ള കുട്ടി ഏത് ജോലി ചെയ്താലും അത് ചൈൽഡ് ലേബർ ആണ്. 14-നും 18-നും ഇടയിലുള്ള കുട്ടികളെ കൗമാരക്കാരായ കുട്ടികൾ, അഡോളസൻസ് എന്ന് വിശേഷണം ചെയ്തുകൊണ്ട് ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ചില നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ജോലി ചെയ്യാമെന്നും ലോ പറയുന്നുണ്ട്.
1: ഓക്കെ, ഇപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രത്യേകിച്ച് പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ബാലവേല എന്നത് ഇന്നും ഒരു സീരിയസ് ഇഷ്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ടോ?
2: പത്തനംതിട്ട ജില്ലയെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കേരളം ആക്ച്വലി മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ബാലവേല അത്ര വലിയൊരു നമ്പേഴ്സ് നമ്മളിവിടെ കാണുന്നില്ല. പക്ഷെ എന്നാലും അതൊരു സീരിയസ് ഇഷ്യൂ ആണ്. കാരണം കുറച്ച് കുട്ടികൾ പോലും ബാലവേലയിൽ ഏർപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അവര് വലിയ നമ്മുടെ ഒരു ഫെയിലിയറിനെയാണ് അത് കാണിക്കുന്നത്. അപ്പൊ ഈ ബാലവേല എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ രീതിയിലൊക്കെ ആയിരിക്കും നമ്മളത് കാണുന്നത്. ഗാർഹിക മേഖലയിലായിരിക്കും കൂടുതൽ കാണുന്നത്. നമ്മുടെ നാട്ടിലിപ്പോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്, നൊമാഡിക് ട്രൈബ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ട്രൈബിൽ പെട്ട ഗ്രൂപ്പിലായിട്ട് വരുന്ന കുട്ടികളുണ്ട്. അതുപോലെ സ്ട്രീറ്റിൽ തെരുവ് സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അവിടെ തന്നെ ജീവിച്ച് ഭിക്ഷാടനം നടത്തുന്ന കുട്ടികളുണ്ട്. ഇങ്ങനെയുള്ള ചില ആസ്പെക്ട്സ് ഓഫ് ചൈൽഡ് ലേബർ നമുക്ക് ഇവിടെ കാണാൻ കഴിയും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. യെസ്സിനെ കുറിച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. അപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, ഇന്ന് June 12 ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. സോ ഈ ഒരു ദിനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറായ ഫെബ്ന മാം ആണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഈ ഒരു ബാലവേല റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് മേഖലകളിലാണ്? നമ്മൾ കൂടുതലായിട്ടും കാണാറുള്ളത് ഈ വർക്ക്ഷോപ്പുകളിൽ, ഹോട്ടലുകളിലൊക്കെ ഇത് കാണാറുണ്ട്. സോ ഏത് ഫീൽഡിലാണ് ബാലവേല കൂടുതലായിട്ടും കണ്ടുവരുന്നത്?
2: അനാമിക അത് കറക്റ്റ് ആയിട്ടാണ് ഒബ്സർവ് ചെയ്തത്. ചായക്കടകള്, ഹോട്ടലുകള്, പിന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ യൂണിറ്റുകള്, വർക്ക്ഷോപ്പുകള്, ഇങ്ങനെയുള്ള ഏരിയകളാണ്. പിന്നെ ഗാർഹികമായിട്ടുള്ള മേഖലയിലും വീട്ടുജോലിക്കായിട്ടും എല്ലാം കുട്ടികളെ നിർത്താറുണ്ട്. പിന്നെ ചൈൽഡ് ബേക്കറി എന്നുള്ള ഒരു പുതിയതല്ല, ആ ഒരു ചലഞ്ചും കൂടി നമുക്കിപ്പോഴുണ്ട്.
1: ഇപ്പോ നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ധാരാളം മൈഗ്രന്റ് വർക്കേഴ്സ് എത്തിയിട്ടുണ്ടല്ലോ. സ്വന്തം നാടും വീടും ഒക്കെ വിട്ട് നമ്മുടെ നാട്ടിലേക്ക് ജോലിക്ക് എത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവരുടെ കുട്ടികള് ഈ ഒരു ബാലവേലയിലേക്ക് തിരിയാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണോ? ഇതെങ്ങനെയാണ് മാഡത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് മാനേജ് ചെയ്യുന്നത്?
2: എന്റെ അഭിപ്രായത്തിൽ സാധ്യതകളുണ്ട്. കാരണം എന്താ അറിയാമോ, ഒരു കുട്ടി എപ്പോഴാണ് ചൈൽഡ് ലേബറിലോട്ട് തിരിയുന്നത്, ആ കുട്ടി ഒന്നുകിൽ സ്കൂളിൽ പിന്നോക്കം നിൽക്കുകയാണ് പഠനത്തിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പിരിമുറുക്കം ആ ഫാമിലിയിലുണ്ട്, അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ കുട്ടി ഫേസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവാനുള്ള സാധ്യത കൂടും. ഒരു അഡീഷണൽ ഇൻകം ആയിട്ട് ഫാമിലിക്ക് ആ കുട്ടിയുടെ ബാലവേല വേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ നമുക്കുള്ളത്തെ സപ്പോർട്ട് സിസ്റ്റംസ് കാണത്തില്ല. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള കുട്ടിക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഒരു വഴുതി വീഴ്ച ബാലവേലയിലോട്ട് എളുപ്പമായിരിക്കാം. ആ ഒരു കാര്യത്തിൽ റിസ്ക് ഫാക്ടർ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റും ലേബർ ഡിപ്പാർട്ട്മെന്റും ചേർന്നുകൊണ്ട് തന്നെ ഇൻസ്പെക്ഷൻസ് നടത്താറുണ്ട്, ലേബർ ക്യാമ്പുകളിൽ നടത്താറുണ്ട്. ഇങ്ങനെ ഇതുപോലെയുള്ള കൺവെൻഷൻസ് നടക്കുമ്പോൾ, ശബരിമല സീസൺ വരുമ്പോൾ, ഈ കൂടുതൽ ബാലവേല കാണാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ ഇൻസ്പെക്ഷൻസും പിന്നെ റെസ്ക്യൂ ഓപ്പറേഷൻസും ഒക്കെ നടത്താറുണ്ട്.
1: ഇപ്പൊ എത്രത്തോളം കേസുകളാണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ ഒരു ഇടയ്ക്ക് നോക്കുകയാണെങ്കിൽ?
2: കഴിഞ്ഞ മാസം നമുക്ക് ആക്ച്വലി ഒരു 4 കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. ഒന്ന്, ഒരു കുട്ടി കുടുംബത്തിന്റെ തന്നേതായിട്ടുള്ള ഒരു ഈട്രിയിൽ വന്ന്, അച്ഛന്റെ സഹോദരന്റെ ഈട്രിയിൽ വന്ന് വർക്ക് ചെയ്തൊരു കേസാണ്. നമ്മളത് പോയി, സത്യം പറഞ്ഞാൽ ബാലവേലയിലെ ഡെഫിനിഷൻ അനുസരിച്ച് 14-18 ഇടയിലുള്ള ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ പേരൻസിന്റെയോ അല്ലെങ്കിൽ അടുത്ത പേരൻസിന്റെ അടുത്ത ബന്ധുക്കളുടെ എസ്റ്റാബ്ലിഷ്മെന്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് ഈ പണിഷ്മെന്റിനകത്ത് വരുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അമ്മമാര് കൂടെ കൊണ്ട് കുട്ടികളെ നടന്നിട്ട് സാധനങ്ങൾ വിൽക്കുകയോ അല്ലെങ്കിൽ ഭിക്ഷാടനം ചെയ്യുകയോ ചെയ്യുന്ന കേസുകളുണ്ട്. അപ്പൊ നമുക്കത് കറക്റ്റ് സമയത്ത് സ്പോട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് പിന്നെ പോയി അത് ട്രേസ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ആ സിറ്റുവേഷൻ അവിടെ മാറിയിരിക്കും. അപ്പൊ ആ കുട്ടി കൂടെ നിൽക്കുന്നതേ ഉള്ളൂ, ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ, പിന്നെ ചിലത് നമുക്കിങ്ങനെ കൺവെൻഷന്റെ സമയത്തൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ന്യൂസ് കിട്ടുമ്പോ നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് അവർ ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോകുന്നു. ഇങ്ങനെയാണ് 3-4 കേസ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരു 2 മാസത്തിനുള്ളിൽ.
1: ഇപ്പോ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ കുറവ് എന്തെങ്കിലും വന്നതായിട്ട് തോന്നുന്നുണ്ടോ ഇത്തരത്തിലുള്ള കേസുകളില്?
2: ആ കുറവുണ്ട്, കുറവായിട്ടാണ് തോന്നുന്നത്.
1: അപ്പോ ഇന്ന് June 12 ആണ് ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. സോ ഈ ഒരു ദിനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയാനായിട്ട് എന്റെ കൂടെയുള്ളത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറായുള്ള ഫെബ്ന മാം ആണ് കേട്ടോ. മാമിനോട് ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി ചോദിക്കാനായിട്ടുണ്ട് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

You are listening to Ashraya FM 90, Nadinupam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: അരവിന്ദേ ആഘോഷം. Once again, welcome back to Loudspeaker with me, RJ Anamika. ഇന്ന് ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. സോ ഈ ഒരു ടോപ്പിക്കിൽ കുറച്ചധികം കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ലൗഡ് സ്പീക്കറിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറായ ഫെപ്നയാണ് കേട്ടോ. മാം, നമ്മളെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിലാഴ്ത്തിയ ഒന്നായിരുന്നു COVID-19 അല്ലേ? കോവിഡിന് ശേഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കുട്ടികളെ ജോലിക്ക് പോകുന്ന സിറ്റുവേഷൻ കൂടുതലായിട്ട് ഇപ്പോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
1: COVID-19 ഇമ്പാക്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു 3-4 വർഷം കണ്ടു. അതിനാൽ അതിന്റെ ലോങ് ടേം എഫക്ട്സ് ഇപ്പോഴും കാണാൻ കഴിയും. കാരണം എക്കണോമിക്കലി പല ഫാമിലീസും വളരെയധികം ഇമ്പാക്റ്റഡ് ആയ ഒരു സമയമാണത്. നേരത്തെ പറഞ്ഞ പോലെ അവരുടെ പല റിസോഴ്സസും ആ സമയം കൊണ്ട് ഡിപ്ലീറ്റഡ് ആയി. അവർക്ക് വേറെ പല സോഴ്സ് ഓഫ് ഇൻകം കണ്ടുപിടിക്കേണ്ട സമയമായ ഒരു ഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ സ്കൂളിൽ പോകാത്ത കുട്ടികള്, അന്യ സംസ്ഥാനത്തു നിന്നുള്ള കുട്ടികൾ, ഇപ്പൊ നമ്മുടെ സംവിധാനം എടുത്തു നോക്കുകയാണെങ്കിൽ TNCP എന്ന് പറയും, ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഇപ്പോ പല സ്ഥലത്തും നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയും, അല്ലെങ്കിൽ ഈവൻ ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് ലോ, CCL കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ, ചെറുതായിട്ടുള്ള രീതിയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾ, ഇവരുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ സ്കൂളിൽ പോവാതെ ഇരുന്ന ആ ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, അത് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും. ഒരു 17, 18, 16 വയസ്സൊക്കെ നമുക്കിപ്പോ അത് കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ കോവിഡിന്റെ ഇമ്പാക്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്.
0: അതെ. ഓക്കെ, പുതിയ കാലത്ത് ഈ ഒരു ഡിജിറ്റൽ ചൈൽഡ് ലേബർ എന്നൊരു വാക്ക് നമ്മൾ കേൾക്കാറുണ്ട്. കുട്ടികളെ യൂസ് ചെയ്ത് യൂട്യൂബ് അല്ലെങ്കിൽ റീൽസ് വഴി പണം ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബാലവേലയാണോ? ഇതിന് നിയമപരമായിട്ടുള്ള എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ മാം?
1: എന്റെ അറിവിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഡിജിറ്റൽ ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞൊരു ആക്ച്വലി റിയൽ ഫാക്ട് ആണ്. കാരണം ഇപ്പോ കിഡ് ഇൻഫ്ലുവൻസേഴ്സും പ്ലേ ലേബറും ഒക്കെ ഉണ്ടല്ലോ. ഗെയിം കളിക്കുന്നത് പോലും സ്പോൺസർഷിപ്പിന് വേണ്ടി കുട്ടികളെ സ്ട്രെസ് ചെയ്യുന്ന ഒരു ലേബർ ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പോഴത്തെ സംവിധാനം. പക്ഷേ നിയമത്തിലെ ഡിജിറ്റൽ വേൾഡ് ഇപ്പോഴും കവേർഡ് അല്ല. ഇന്ത്യയിൽ മാത്രമല്ല, പല രാജ്യങ്ങളിലും കവേർഡ് അല്ല. അപ്പൊ പക്ഷെ നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്, കുട്ടികളുടെ ആരോഗ്യവും അവരുടെ സ്വകാര്യതയും അവരുടെ വിദ്യാഭ്യാസവും കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ അവരെ ഏത് രീതിയിലുള്ള ഒരു വർക്കിൽ ഏർപ്പെടുത്തിയാലും അത് അവർക്ക് ഹാനികരമായിട്ടുള്ളത് തന്നെയാണെന്നുള്ളത് അത് ആശങ്കാജനകവുമാണ്. അതിനെ സംബന്ധിച്ചിട്ടുള്ള പല നിയമ ചർച്ചകളും നടക്കുന്നുമുണ്ട്. പക്ഷേ ആസ് ഓഫ് നൗ ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഒരു ലീഗൽ പർവ്യൂല് വന്നിട്ടില്ല.
0: വന്നിട്ടില്ല.
1: അതെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും, അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. യെസ്, അങ്ങനെ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. അപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, ഇന്ന് June 12 ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. സോ ഈ ഒരു ദിനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം ഇൻഫോർമേറ്റീവ് ആയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറായ ഫെഫ്ന മാം ആണ്. ഈ വീടുകളിൽ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് പലപ്പോഴും പുറത്തറിയാറില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഇത്തരം ഹിഡൻ കേസസ് എങ്ങനെയാണ് മാനേജ് ചെയ്യാറുള്ളത് മാം?
2: അങ്ങനെയുള്ള കേസിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇൻസ്പെക്ഷൻസും റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒക്കെ നേരെ നടക്കണമെങ്കിൽ നമുക്ക് അത് വീട്ടിൽ ചെന്ന് നോക്കാൻ പറ്റില്ല. അവിടെയാണ് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻസ്, ആശാ വർക്കർമാര്, അംഗനവാടി ടീച്ചർമാര് ഇവരുടെയൊക്കെ റോള് വരുന്നത്. അവരാണ് ഈ സംശയാസ്പദമായ സാഹചര്യത്തിൽ കുട്ടികളെ കാണുമ്പോൾ കുട്ടികളുടെ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതും ഇങ്ങനെ ഒരു കുട്ടി വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ചൈൽഡ് ഹെൽപ്പ് ലൈൻ വഴി നമുക്ക് ഇൻഫർമേഷൻ കിട്ടി നമ്മൾ പിന്നെ എൻക്വയറിക്ക് പോയി അത് കണ്ടുപിടിക്കുന്നത് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള റൂട്ടാണ് ഞാൻ കണ്ടുവരുന്നത്.
1: ഓക്കെ, നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം കൗമാര പ്രായത്തിലുള്ള കുട്ടികൾക്ക് പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ട് സാധിക്കും, എന്താണ് അതിന്റെ റൂള്?
2: അതായത് നമ്മുടെ ചൈൽഡ് ലേബർ ആക്ട് പ്രകാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 14-18 വയസ്സിനിടയിലുള്ള കുട്ടികൾക്ക് അവർക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. പക്ഷേ അവരുടെ ആരോഗ്യത്തിനോ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് ഒരു രീതിയിലും മഹാനികരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല അവർ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ലീഗൽ റെസ്ട്രിക്ഷൻസും പറയുന്നുണ്ട്. അതായത് രാത്രി 7 രാവിലെ 8 ഇടയിലുള്ള സമയത്ത് അവർ ജോലി ചെയ്യാൻ പാടില്ല. പിന്നെ ടൈം റെസ്ട്രിക്ഷൻ പറയുന്നുണ്ട്. എനിക്ക് ഞാൻ ഓർക്കുന്നത് ശരിയാണെങ്കിൽ 3 വർക്ക് ചെയ്താൽ അവർക്ക് റെസ്റ്റ് കൊടുക്കണം. അപ്പോ അങ്ങനെ അവർക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് പാലിച്ചുകൊണ്ട് അവർക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അവര് ഹസാർഡസ് എംപ്ലോയ്മെന്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഹസാർഡസ് ഹാനികരമായ എംപ്ലോയ്മെന്റ് അവർക്ക് ശാരീരികവും മാനസികവും ആയിട്ടുള്ള ആ കാറ്റഗറിയിൽ വരുന്ന ജോലികളൊന്നും അവർ ചെയ്യാൻ പാടില്ല, അവരെ ചെയ്യിപ്പിക്കാനും പാടില്ല.

ചൊല്ലി അയ്യപ്പനമ്മ അയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു മുങ്ങാ പിള്ളർ മുങ്ങിയെടുത്തു തട്ടാ പിള്ളർ തട്ടിയെടുത്തു.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. Once again, welcome back to Loudspeaker with me, RJ അനാമിക. ഇന്ന് June 12 ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. സോ ഈ ഒരു ടോപ്പിക്കിൽ കുറച്ചധികം കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ലൗഡ് സ്പീക്കറിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറായ ഫെപ്നയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ചായക്കടയിലും വർക്ക്ഷോപ്പിലും ഒക്കെ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. റിയൽ ലൈഫിലും അങ്ങനത്തെ ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കേൾക്കാറുണ്ട്, കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു കടയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ കുട്ടികളെ ജോലിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപന ഉടമയ്ക്ക് ലഭിക്കുന്ന പണിഷ്മെന്റ്സ് എന്തൊക്കെയാണ് മാം?
2: ഇവിടെ സത്യം പറഞ്ഞാൽ കുട്ടിയെ നമ്മൾ ചൈൽഡ് ലേബറിന് വിധേയനാക്കിയാൽ 6 മാസം മുതൽ 2 വർഷം വരെ തടവ് ശിക്ഷയും 50,000 രൂപ വരെ പിഴ അടയ്ക്കേണ്ടതായിട്ടും വരും. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആയിട്ടാണ് അത് കാണുന്നത്.
1: ഓക്കെ മാം, ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ എവിടെയെങ്കിലും ഒരു കുട്ടി ഇത്തരത്തിലുള്ള ജോലി ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്?
2: ആദ്യമായിട്ട് തന്നെ എനിക്ക് പറയാനുള്ളത് കുട്ടിയെ ഡയറക്റ്റ് ആയിട്ട് ഒരുപാട് ഇൻട്രോഗേറ്റ് ചെയ്യാനോ കുട്ടിയെ അപായപ്പെടുത്തുന്ന രീതിയിലോ പ്രവർത്തിക്കാതിരിക്കുക. ചിലപ്പോൾ കുട്ടിക്ക് പിന്നിൽ വർക്ക് ചെയ്യുന്ന വേറെ ഏജൻസീസോ റാക്കറ്റ്സോ ഉണ്ടാകുമ്പോൾ കുട്ടിയെ അപായപ്പെടുത്താത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് ഇൻഫർമേഷൻ കൺസേൺ അതോറിറ്റീസ് അതായത് പോലീസ് സ്റ്റേഷനിലേക്കോ 1098 വിളിച്ചറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മെഷറ്. 1098 അത് രജിസ്റ്റർ ആയി കഴിയുമ്പോൾ തന്നെ എൻക്വയറിക്ക് പോവും, അത് അന്വേഷിക്കും, കുട്ടിയെ റെസ്ക്യൂ ചെയ്യാനുള്ള ഓപ്പറേഷൻസും തുടങ്ങും.
1: ഓക്കെ, എന്തെങ്കിലും തരത്തിലുള്ള വെബ്സൈറ്റ് ഉണ്ടോ നമുക്ക് ഇങ്ങനെ പരാതി പറയാനായിട്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
2: ഈ നമ്പറാണ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ളത്, 1098.
1: ഓക്കെ, ഇത്തരം വിവരങ്ങൾ അറിയിക്കുന്ന ആളുടെ ഡീറ്റെയിൽസ് രഹസ്യമായിട്ട് സൂക്ഷിക്കാറുണ്ടോ? കാരണം പലർക്കും കേസിൽ പെടാനായിട്ട് കുറച്ച് പേടിയാണ്. സോ അതെങ്ങനെയാണ് മാനേജ് ചെയ്യാറുള്ളത്?
2: ഇൻഫോർമറിന്റെ ഐഡന്റിറ്റി അതായത് നമ്മൾ അറിയിക്കുന്ന ആളുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാതെ വേറെ പുറത്തറിയിക്കാതെ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇൻഫോർമറിന്റെ ഐഡന്റിറ്റി അനോണിമസ് ആക്കിയ സ്വന്തം പേര് വെളിപ്പെടുത്താതെ പോലും നമുക്ക് 1098 വിളിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരു കുട്ടിയെ ബാലവേലയിൽ ഏർപ്പെട്ടതായി കണ്ടു എന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റുന്നതാണ്.
1: ഓക്കെ, ഈ ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വഴി ബാലവേല തടയാനായിട്ട് പ്രധാനമായിട്ടും എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുക്കാറുള്ളത്?
2: ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കുട്ടികളുടെ ഇപ്പൊ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആയാലും ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ ആയാലും കുട്ടികളെ എത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു സംവിധാനത്തിൽ നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കിന്റെ ആധാരമായിട്ടുള്ളത്. നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. കുട്ടികളെ സംരക്ഷണം ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഓർഡറോടുകൂടി ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലാക്കി അവർക്ക് അവിടെ വേണ്ട ശ്രദ്ധയും പരിചരണവും ഉറപ്പാക്കാറുണ്ട്. അതുപോലെ തന്നെ ഫാമിലീസുമായിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ട് അവർക്ക് വേണ്ട പേരന്റിങ് കൗൺസിലിംഗ്, പേരന്റിങ് സപ്പോർട്ട്, പിന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ തന്നെ ആയിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ട്, അതിൽ ഉൾപ്പെടുത്തി അവർക്ക് സ്കോളർഷിപ്പോ സ്പോൺസർഷിപ്പോ ഒക്കെ നേടിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ശരണബാല്യം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് തന്നെയുണ്ട്. ചൈൽഡ് ലേബർ, ചൈൽഡ് ബേക്കറി, ബാലവേല, ബാലഭിക്ഷാടനം, ചൈൽഡ് ട്രാഫിക്കിംഗ് ഇതെല്ലാം തടയാനും അതത് സമയങ്ങളിൽ തന്നെ ഇൻസ്പെക്ഷൻ ചെയ്ത് അത് കണ്ടുപിടിക്കുവാനും വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി തന്നെയുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു ചൈൽഡ് റെസ്ക്യൂ ഓഫീസറും ഉണ്ട് നമുക്ക്.
1: ഓക്കെ, ഇപ്പോ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട 2-3 പദ്ധതികൾ ഒന്ന് പറയാമോ?
2: കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ എന്ന് പറയുമ്പോൾ നമുക്ക് പടവുകൾ എന്നുള്ളൊരു പദ്ധതിയുണ്ട്. അത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അത് എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ നമുക്ക് മിഷൻ വാത്സല്യ പ്രോഗ്രാമിന് കീഴിൽ കുട്ടികൾക്ക് ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പുകളുണ്ട്, സ്പോൺസർഷിപ്പ് പ്രോഗ്രാമും ഉണ്ട്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. യെസ്, ഇങ്ങനെ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. അപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, ഇന്ന് June 12 ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. സോ ഈ ഒരു ദിനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം ഇൻഫോർമേറ്റീവ് ആയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറായ ഫെബ്ന മാം ആണ്. റെസ്ക്യൂ ഓപ്പറേഷൻ സമയത്ത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രാക്ടിക്കൽ ചലഞ്ചസ് എന്തൊക്കെയാണ് മാം?
2: റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുമ്പോ മെയിൻ ആയിട്ട് വെച്ചാൽ നമുക്ക് പോകുമ്പോ തന്നെ അറിയാം പോകുന്ന ഓഫീസറെ, ചിലപ്പോ അവർക്ക് അറിയാം ഇന്ന ആൾ ഇന്ന കാര്യത്തിനാണ് വരുന്നതെന്ന്. ഫ്രീക്വന്റ് ആയിട്ടുള്ള ഏരിയാസിലായിരിക്കും ഇത് നടക്കുന്നത്. ആ ഏരിയയിലൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് ഒരാൾ വരുമ്പോ അയാളുടെ കാഴ്ചയിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് മാറാൻ പറ്റും. അവിടെ ഒരു ബാലവേല ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഒരു കുട്ടിയുണ്ടെങ്കിൽ, പിന്നെ തിരിച്ചറിയൽ കാർഡുകൾ പലർക്കും കാണുകയില്ല. അപ്പൊ ഏജ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മൈഗ്രന്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഉണ്ടല്ലോ, അവനിങ്ങനെ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അവരുടെ കൂടെ വരുന്ന കുട്ടികളും ഇങ്ങനെ അൺസേഫ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യുമ്പോൾ അവരെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് നിർത്തി ഇന്റർവെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് അവർ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കും.
1: അപ്പൊ
2: ആ ഒരു ഇതാണ് ഇപ്പോഴും ചലഞ്ച് ആയിട്ട് തോന്നുന്നത്.
1: മെയിൻ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ചലഞ്ചസ് അല്ലേ?
2: അതെ.
1: അതുപോലെ തന്നെ മാം, എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് ഈ ട്രാഫിക് സിഗ്നലുകളിലും ട്രെയിനുകളിലും ഒക്കെ കുട്ടികൾ ഈ പേനയോ അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളോ ഒക്കെ വിൽക്കുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. സോ അവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബാലവേലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണോ?
2: അതെ, തീർച്ചയായും തീർച്ചയായും. അത് ബാലവേലയെ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെ നമ്മൾ ആ കുട്ടി ആ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നതായിരിക്കും. പക്ഷെ ലോങ് ടേമില് ആ കുട്ടിക്ക് അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇപ്പൊ ഇന്നലെ തന്നെ മനസ്സിലാക്കിയ ഒരു കേസാണ് ഹരിപ്പാട് ഉണ്ടായ ബാലഭിക്ഷാടനത്തിന്റെ കേസ്. ആ കുട്ടികൾക്ക് ഓരോ ദിവസം കോട്ടയുണ്ട് ഇത്ര രൂപ കൊണ്ടുവരണം എന്ന്. അത് കൊണ്ടുവരുമ്പോ വന്നില്ലെങ്കിൽ ആ കുട്ടികൾക്ക് അപ്പം മർദ്ദനം കിട്ടുകയാണ്. അപ്പൊ ഇതുപോലെ നമ്മളിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ആ കുട്ടികൾ ഏൺ ചെയ്യാനായിട്ടുള്ള രീതിയിൽ പൈസ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം ഇത്തരത്തിലുള്ള റാക്കറ്റുകളും പ്രവർത്തനങ്ങളും എല്ലാം കൂടിക്കൊണ്ടേയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്.
1: അപ്പോ ഇന്ന് June 12 ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. സോ ഈ ഒരു ദിനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയാനായിട്ട് എന്റെ കൂടെയുള്ളത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ആയിട്ടുള്ള ഫെബ്ന മാം ആണ് കേട്ടോ. മാമിനോട് ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി ചോദിക്കാനായിട്ടുണ്ട് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 to June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Once again, welcome back to Loudspeaker with me, RJ Anamika. ഇന്ന് ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. സോ ഈ ഒരു ടോപ്പിക്കിൽ കുറച്ചധികം കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ലൗഡ് സ്പീക്കറിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറായ ഫെബ്നയാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന കുട്ടികളാണല്ലോ പലപ്പോഴും ജോലിക്ക് പോകാറുള്ളത്. ഇത് തടയാനായിട്ട് സ്കൂളുകൾക്കും അധ്യാപകർക്കും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും മാം?
2: ഒന്നാമതായിട്ട് തന്നെ ഹാജർ വളരെ ശ്രദ്ധയായിട്ട് തന്നെ നോക്കണം എന്നുള്ളതാണ്. ഏതെങ്കിലും കുട്ടി ഡ്രോപ്പ് ഔട്ട് ആവണമെന്ന് ഉള്ളത് മനസ്സിലാക്കുക. പിന്നെ കുട്ടികളെ സത്യം പറഞ്ഞാൽ എല്ലാ സ്കൂളിലും ഇങ്ങനെ വൾണറബിൾ ആയിട്ടുള്ള, നമുക്കിങ്ങനെ പ്രശ്നമുള്ള പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. സാമ്പത്തികമായിട്ടും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ നേരിടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വൾണറബിലിറ്റി അനാലിസിസ് ഒരു സ്കൂൾ തലത്തിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. അവർക്ക് എന്തൊക്കെ റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ, അത് മനസ്സിലാക്കിയാൽ നമുക്ക് അതിന് വേണ്ട കൗൺസിലിങ്ങോ വേറെ സാമ്പത്തികമായിട്ടുള്ള സഹായമോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവരെ ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങി തൊഴിൽ മേഖലയിലോട്ട് പ്രവേശിക്കുന്നതിൽ നിന്ന് തടയാൻ കഴിയും. അപ്പൊ ആ ഒരു പ്രൈമറി ഒരു ക്യൂരിയോസിറ്റി, ഒരു കുട്ടിയുടെ എന്താണ് ആ കുട്ടിയുടെ പശ്ചാത്തലം എന്നും ആ കുട്ടിക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് അറിയാനുള്ള ഒരു താല്പര്യം സ്കൂളിലുള്ള കുട്ടികളും അധ്യാപകരും ഒക്കെ പുലർത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഓക്കെ മാം, അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളില് സെക്സ് എഡ്യൂക്കേഷണൽ ക്ലാസ്സുകൾ നടത്താറുണ്ട്, പീരിയഡ്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നടത്താറുണ്ട്. പക്ഷേ ഈ ഒരു ചൈൽഡ് ലേബറിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ പലപ്പോഴും നടത്താറില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അതുകൊണ്ട് തന്നെ കുട്ടികൾ അവെയർ ആവാറുമില്ല. സോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വഴി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കാൻ സാധിക്കും?
2: ഈ പറഞ്ഞതിന് മെയിൻ കാരണം നമ്മുടെ കേരളം കുറച്ച് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അത്രയും ഒരു സീരിയസ്നെസ്സോടെ പലത് കാണാത്തത്. പക്ഷെ ഇത് ഹിഡൻ ആയിട്ട് പലയിടത്തും ഉണ്ടെന്താനും. അതുകൊണ്ട് തന്നെ അതിന്റെ ഫുൾ അതിന്റെ എല്ലാ തല വശങ്ങളും ന്യൂആൻസസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സെഷൻസ് നടത്തുക തന്നെ ചെയ്യണം. ഉദാഹരണത്തിന് ഇന്നിപ്പോ ബാലവേല പ്രിവെൻഷൻ ഡേ ആയി ഇന്ന് നമ്മൾ പല സ്കൂളുകളിലും അവയർനെസ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ഇതിന് എന്താണെന്നും ഇതിനെതിരെ എങ്ങനെ പ്രവർത്തിക്കാമെന്നും ഇത് ചെയ്താൽ എന്താണ് ശിക്ഷ എന്നൊക്കെ ഉള്ളത് എല്ലാവരും മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പോസ്റ്റർ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ റെഗുലർ ആയിട്ട് തന്നെ പ്രത്യേകിച്ച് ശബരിമല സീസണിലും കൺവെൻഷനുകൾ നടക്കുന്ന സീസണിലും എല്ലാം ശരണബാല്യത്തിന്റെ പ്രവർത്തനങ്ങളും നന്നായി തന്നെ നടക്കുന്നുണ്ട്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. യെസ്, അങ്ങനെ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. അപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, ഇന്ന് June 12 ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. സോ ഈ ഒരു ദിനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം ഇൻഫോർമേറ്റീവ് ആയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറായ ഫെബ്ന മാം ആണ്. കുട്ടികള് ബെഗ്ഗിംഗ് നടത്തുന്നതും ഈ ഒരു ബാലവേലയുടെ പരിധിയിൽ വരുന്ന ഒന്നാണ്?
2: അതെ, ബെഗ്ഗിംഗ് എന്ന് പറയുന്നതും ആക്ച്വലി കുട്ടികളെ സ്വതവേ അല്ല ചെയ്യുന്നത്, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ബാലവേലയുടെ പർവ്യൂവിൽ വരുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ബാലഭിക്ഷാടനം എന്ന് പറയുന്ന ഒരു ലേബറായിട്ട് തന്നെയാണ് കുട്ടികളെ ഉപയോഗിച്ച് അവരെ പൈസ സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട് അവരെ തൊഴിലാളികളായിട്ട് നിർത്തിയാണ് പല റാക്കറ്റും വർക്ക് ചെയ്യുന്നത്. പക്ഷെ അത് അതിനെ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പ്രശ്നമായിട്ടുള്ളത്. ഇത് ഇവിടത്തെ കാറ്റും കൂടുതൽ ട്രാൻസിറ്റിലുള്ള മൈഗ്രേറ്റിംഗ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആണ് കൂടുതൽ, ആ പോപ്പുലേഷനിലാണ് നമ്മൾ കൂടുതൽ കാണുന്നത്.
1: ഓക്കെ, ഈ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷനുകൾ പോലുള്ള ലോക്കൽ കമ്മ്യൂണിറ്റീസിന് ബാലവേല തടയാനായിട്ട് എന്തെങ്കിലും റോൾ ഉണ്ടോ?
2: ആദ്യമായി തന്നെ ഈ ബാലഭിക്ഷാടനത്തിന്റെ കാര്യം പറഞ്ഞില്ല, അത് തന്നെ നമുക്ക് എടുക്കാം. അത് കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ട് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു ഫാമിലിയോ നൊമാഡിക് ആയിട്ട് അല്ലെങ്കിൽ തെരുവ് സാഹചര്യങ്ങൾ ജീവിക്കുന്നതായിട്ട് കുട്ടികളെയോ കണ്ടാല് ആ കുട്ടികളെ ഒന്ന് സ്പോട്ട് ചെയ്യാനും ട്രേസ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്കൊരു ഭക്ഷണം കഴിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കാനും ഒക്കെ പഞ്ചായത്ത് തലത്തിൽ നമുക്ക് ബ്ലോക്ക് തലത്തിലോ ഗ്രാമപഞ്ചായത്ത് തലത്തിലോ ഒക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. എങ്കിലും അവരെ ട്രേസ് ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന്. രണ്ട്, നമ്മുടെ തന്നെ ലൊക്കാലിറ്റിയിലുള്ള വീടുകളിൽ ഇപ്പൊ അല്ലെങ്കിൽ ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകളില് കടകളിലൊക്കെ കുട്ടികൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ കുറിച്ച് അവെയർ ആവുകയും അത് അറിയിക്കേണ്ട സംവിധാനങ്ങളെ അറിയിക്കാനും ഈ പറയുന്ന പഞ്ചായത്തുകളും റെസിഡൻസ് അസോസിയേഷനുകളും എല്ലാം തയ്യാറാവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും.

വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. Once again, welcome back to Loudspeaker with me, RJ Anamika. ഇന്ന് ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. സോ ഈ ഒരു ടോപ്പിക്കിൽ കുറച്ചധികം കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ലൗഡ് സ്പീക്കറിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറായ ഫെപ്നയാണ് കേട്ടോ. പത്തനംതിട്ട ജില്ലയെ അല്ലെങ്കിൽ കേരളത്തെ കംപ്ലീറ്റ് ആയിട്ടും ചൈൽഡ് ലേബർ ഫ്രീ ആക്കാനായിട്ട് ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യാനായിട്ട് സാധിക്കുക?
2: ഇപ്പോ നമുക്കിപ്പോ നന്നായിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് ഓൾറെഡി. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ട്രഡീഷണൽ ചൈൽഡ് ലേബറിന് നമ്മൾ ടാക്കിൾ ചെയ്യാനായിട്ട് ഇൻസ്പെക്ഷൻസും റെസ്ക്യൂ ഓപ്പറേഷൻസും അവരെ അങ്ങനെ കിട്ടുന്ന കുട്ടികളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ഇനി നോക്കേണ്ടത് നമ്മുടെ ഇവിടെ വരുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെയും നമ്മുടെ സ്ട്രീറ്റ്സിലുള്ള

0: കുട്ടികളെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പോളിസിയൊക്കെ ഇപ്പൊ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി ഇങ്ങനെയുള്ള ഒരു പോപ്പുലേഷനിൽ വരുന്ന പ്രശ്നങ്ങൾ ഒരുമിച്ച് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണത്, ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണത്. നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് പോയി ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ചിന്തകൾ നമ്മൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: ഓക്കെ, ഫൈനലി ഈ June 12 ലോക ബാലവേല വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ലൗഡ് സ്പീക്കർ കേൾക്കുന്ന ലിസണേഴ്സിനോട് മാമിന് പറയാനുള്ള മെസ്സേജ് അല്ലെങ്കിൽ അഡ്വൈസ് എന്താണ്?
0: എനിക്ക് പറയാനുള്ളത് അനാമിക ആദ്യം തുടങ്ങിയ കാര്യം തന്നെയാണ്, പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് കുട്ടികൾ എന്ന് പറയുന്നത് സ്വപ്നങ്ങളും കളികളും കൊണ്ട് സന്തോഷത്തോടെ ഇരിക്കേണ്ട ഒരു കൂട്ടം ജനവിഭാഗമാണ്. അത് കയ്യിൽ പണിയായുധങ്ങൾ എന്തേണ്ട ഒരു പ്രായമല്ല അത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുട്ടികൾക്ക് അവരെ ഡിജിറ്റൽ ചൈൽഡ് ലേബർ ആണെങ്കിലും അല്ലാതെ ഫിസിക്കൽ ചൈൽഡ് ലേബർ ആണെങ്കിലും ഒക്കെ തന്നെ അവരുടെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്യുന്നവരെ അതിന് വേണ്ട ശിക്ഷ തന്നെ നൽകി കൊടുക്കാൻ നാം എല്ലാവരും റെഡി ആയിരിക്കണം. നമ്മൾ ജാഗരൂകരായിരിക്കണം. കുട്ടികൾ തന്നെ അവരുടെ സഹപാഠികളുടെയും അവർ ചുറ്റും കാണുന്ന സമപ്രായക്കാരായ കുട്ടികളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി ജാഗരൂകരായിരിക്കണം.
1: തീർച്ചയായിട്ടും കുട്ടികളുടെ ലോകം എന്ന് പറയുന്നത് പഠിക്കാനായിട്ടും കളിക്കാനായിട്ടും സ്വപ്നം കാണാനും ഉള്ളതാണല്ലേ. ആ ഒരു അവകാശം അവരിൽ നിന്ന് തട്ടിയെടുക്കാനായിട്ട് ആർക്കും അധികാരമില്ല. കുട്ടികളെ ജോലിക്ക് നിർത്തുന്നതും അത് കണ്ടില്ലെന്ന് നടിക്കുന്നതും ഒരുപോലെ തെറ്റാണല്ലേ.
0: അതെ, തീർച്ചയായും.
1: സോ ഈ ഒരു ടോപ്പിക്കിലെ ഇത്രയും കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പങ്കുവച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് നമ്മുടെ ഈ ഒരു ലൗഡ് സ്പീക്കർ എന്ന ഷോയിലേക്ക് വന്നതിൽ മാം.
0: ഓക്കെ, താങ്ക് യു അനാമിക.

0: ஆஸ்திரேலிய பிரீமியர் லீக்.
1: குட் ஈவினிங், வெல்கம் டு ஆஸ்திரேலியா பிரீமியர் லீக் வித் மீ ஆர்ஜே அனாமிக. மலையாள சினிமையில் ചിരിയുടെ ഒരു വലിയ ലോകം തന്നെ നമുക്ക് മുന്നിൽ തുറന്നിട്ട ഒരു മികച്ച നടനുണ്ട്. നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് ഹിറ്റ് ഡയലോഗുകൾ, അദ്ദേഹത്തിന്റെ ആ ഒരു വോയിസ്, പിന്നെ കോമഡി സീനുകളിലെ നാച്ചുറൽ ടൈമിംഗ്, നമ്മളെ കുടുകുടാ ചിരിപ്പിച്ച ആ ഒരു മനുഷ്യൻ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ റോളുകളിലൂടെ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. യെസ്, വേറെ ആരുമല്ല, സാക്ഷാൽ ജഗദീഷിന്റെ കാര്യമാണ് ഞാനീ പറഞ്ഞു വരുന്നത് കേട്ടോ. ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിന്റെ ആക്ടിംഗ് സ്കിൽ വളരെ സിമ്പിൾ ആൻഡ് പവർഫുൾ ആണല്ലേ. കോമഡി മാത്രമല്ല, ഏത് ഇമോഷണൽ സീനും വളരെ ഈസി ആയിട്ട് അദ്ദേഹം സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാറുണ്ട്. ഡയലോഗ് ഡെലിവറിയിൽ അദ്ദേഹത്തിന്റെ മാത്രമായുള്ള ഒരു യുണീക് സ്റ്റൈലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കാല്ലേ. റീസെന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സിനിമകളും അതുപോലെ തന്നെ പെർഫോമൻസുകളും ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് എത്രത്തോളം വേഴ്സറ്റൈൽ ആയ ഒരു ആക്ടറാണ് അദ്ദേഹം എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. സോ അദ്ദേഹം അഭിനയിച്ച സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗെയിമാണ് ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗിൽ. ആൻഡ് ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു വലിയ സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ഇന്ന് ഫ്രൈഡേ ആണ്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇന്ന് വരെ നമ്മുടെ ഗെയിമിൽ കറക്റ്റായിട്ട് ആൻസേഴ്സ് പറഞ്ഞവരിൽ നിന്നും ഒരാളെ നമ്മൾ ഇന്ന് ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ആ ഒരു ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റാണ് സ്വന്തമാക്കാനായിട്ട് കഴിയാട്ടോ. സോ ആ ഒരു ലക്കി വിന്നർ ആരാണെന്ന് അറിയാനായിട്ട് നമ്മുടെ ഗെയിമിന്റെ ലാസ്റ്റ് വരെ എല്ലാവരും കാത്തിരിക്കുക. ഓക്കെ, എന്തായാലും ഗെയിമിലേക്കും ആ ഒരു കിടിലൻ ക്വസ്റ്റ്യൻസിലേക്കും കടക്കുന്നതിന് മുൻപായിട്ട് രണ്ട് സൂപ്പർ ഹൈറ്റ് പാട്ടുകൾ കേൾക്കാം ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ജീൻസ് മൂവിയിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വേഴ്സറ്റൈൽ ആക്ടർ ജഗദീഷിന്റെ ബർത്ത്ഡേ ആണ്. സോ അദ്ദേഹം അഭിനയിച്ച ചില സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ഓഡിയോ ക്ലിപ്സ് ആണ് ഇന്നത്തെ ഗെയിമിലൂടെ ഞാൻ കേൾപ്പിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഓഡിയോ ക്ലിപ്പിലേക്ക് അങ്ങോട്ട് കടക്കാം. ആദ്യത്തെ ഓഡിയോ ഇതാണ്.
1: ഞാൻ ഇതുവരെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എനിക്ക് ഒരു പടം കിട്ടി.
2: ആരുടെ പടം?
1: ഐ വി ശശിയുടെ.
2: ശശി സാറിന്റെ പടം?
3: എങ്ങനെ ഒത്തടാ?
1: ഞാനിന്ന് വെട്ടിയെടുത്തതാ. പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം.
4: ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലുപുള്ളി വിറ്റുകളും അടിക്കും.
0: യെസ്, ഇതാണ് ഓഡിയോ ക്ലിപ്പ്. നമ്മൾ എല്ലാവരും ഒരുപാട് കേട്ട് ചിരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് ആണല്ലേ. ഈ ഒരു ഡയലോഗ് നമ്മൾ പല സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ട്രോൾസ് ആയിട്ടും മീംസ് ആയിട്ടും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ ഫ്രണ്ട്സിനിടയിൽ ഏറ്റവും കൂടുതൽ തമാശ പറഞ്ഞ്, വെറുതെ തമാശ പറഞ്ഞ് സ്വയം ചിരിക്കുന്ന ചങ്കിനെയൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ട്രോൾസിലൊക്കെ മെൻഷൻ ചെയ്യാറുണ്ട്. പിന്നെ ചോദ്യം ഇതാണ്, ഇതേത് സിനിമയിലെ ഡയലോഗാണ്? അപ്പൊ ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അലക്സ് പോൾ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു കലക്കൻ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ഒപ്പം
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9958731115.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ല.
3: ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ബ്രേക്കിന് മുന്നേ ഞാൻ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
4: ഞാൻ ഇതുവരെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എനിക്ക് ഒരു പടം കിട്ടി.
5: ആരുടെ പടം?
4: ഐ വി ശശിയുടെ.
5: ശശി സാറിന്റെ പടം?
6: എങ്ങനെ ഒത്തടാ?
4: ഞാനിന്ന് വെട്ടിയെടുത്തതാ. പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം. ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലിപ്പൊളി വിദ്യകളും അടിക്കും.
3: അതെ, ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലിപ്പൊളി വിദ്യകളൊക്കെ അടിക്കും. ഈ ഒരു ഓഡിയോ ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു ബ്രേക്കിനെ മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. അമൃത മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഇൻ ഹരിഹർ നഗർ. നവനീത മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മിമിക്സ് പരേഡ്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കാസർഗോഡ് ഖാദർബായ്. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മിമിക്സ് പരേഡ്. കീർത്തന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മിമിക്സ് പരേഡ്. അഭിലാഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മിമിക്സ് പരേഡ്. വിനോദ് ചേട്ടൻ, ക്ഷമിച്ചേച്ചി, പ്രണവ്, റിഷാദ്, മനു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മിമിക്സ് പരേഡ്. അതുപോലെ തന്നെ സൂസമ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഇൻ ഹരിഹർ നഗർ. അപ്പോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് മിമിക്സ് പരേഡ് ആണ്. 1991 റിലീസ് ആയിട്ടുള്ള ഒരു കോമഡി മൂവിയാണ് കേട്ടോ മിമിക്സ് പരേഡ്. നമ്മുടെ തുളസിദാസ് ആണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമയിൽ സിദ്ദിഖ് ഉണ്ട്, ജഗദീഷ് ഉണ്ട്, സുനിതയുണ്ട്, സുചിത്രയുണ്ട്. ഇവരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ലീഡ് റോൾസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഫിലിമിന് 2 സീക്വൽസ് ഉണ്ടായിരുന്നു, കാസർഗോഡ് ഖാദർബായ് ആൻഡ് അഗെയിൻ കാസർഗോഡ് ഖാദർബായ്. അപ്പോൾ ആ ഒരു സിനിമയുടെ, ഈ ഒരു 2 സിനിമയുടെ ഫസ്റ്റ് പാട്ടായിരുന്നു ഈ ഒരു മിമിക്സ് പരേഡ് എന്ന് പറയുന്നത്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. തെറ്റിപ്പോയവർ വിഷമിക്കേണ്ട, അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഓഡിയോ ഇതാണ്.
7: വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ഇനി വന്നേ. ആ പറഞ്ഞേ.
8: ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു, അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിട്ട് അറിയാതെ പറ്റുപോലെ സോറി എന്ന് പറയുന്നു.
7: ഓക്കെ.
8: എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി, സേതുമാധവന്റെ പുത്തച്ഛനല്ലേ എന്ന ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു.
7: ഇവൻ പോയാ വീഴൂ,
8: ഞാൻ വീഴ്ത്തും.
3: യെസ്, ഇവൻ പോയാ വീഴോ ഞാൻ വീഴ്ത്തും എന്നുള്ളൊരു ഡയലോഗാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ഒരു ഡയലോഗ് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഇതേതാണ് സിനിമ എന്നുള്ളത്. പക്ഷേ എൻ്റെ ചോദ്യം ഇതല്ല, ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആരാണ്? 4 കൂട്ടുകാരുടെ കഥ പറയുന്ന ഒരു അടിപൊളി സിനിമയാണ്. ഈ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുമാത്രമല്ല, ആ ഒരു 4 കൂട്ടുകാരുടെ കഥ പറയുന്ന വേറൊരു സിനിമ കൂടി റിലീസ് ആയിട്ടുണ്ടായിരുന്നു. സിനിമയുടെ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല, ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. സോ ആൻസേഴ്സ് പറയാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ആശ്രയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു സൂപ്പർ ഹിറ്റ് പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി നാടോടി മന്നൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ചെല്ലട്ടെ, നിക്ക്, നീ പോയിട്ടെന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി, ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോളാം.
4: അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ഇനി വന്ന് ആ പറഞ്ഞ.
3: ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു, അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിട്ട് അറിയാതെ പറ്റിയ പോലെ സോറി എന്ന് പറയുന്നു.
4: ഓക്കെ.
3: എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി, സേതുമാധവന്റെ പുത്തച്ഛനല്ലേ എന്ന ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴൂ, ഞാൻ വീഴ്ത്തും.
5: യെസ്, ഈ ഒരു ഓഡിയോ കേട്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഇത് ഏത് സിനിമയിലെ ഓഡിയോ ആണെന്നുള്ളത്. എന്റെ ചോദ്യം ഇതാണ്, ഈ ഒരു സിനിമയുടെ സംവിധായകൻ ആരാണ്? നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. അജയ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സിദ്ദിഖ് ലാൽ. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സിദ്ദിഖ് ലാൽ. ഷിമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സിദ്ദിഖ് ലാൽ. നവനീത മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സിദ്ദിഖ് ലാൽ. സൂസമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഇൻ ഹരിഹർ നഗർ. മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സിദ്ദിഖ് ആൻഡ് ലാൽ. മെൽവിൻ, അനുപമ, റിഷാദ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സിദ്ദിഖ് ലാൽ. അഭിലാഷ് ചേട്ടൻ, അതുപോലെ തന്നെ മനു, വിനോദ് ചേട്ടൻ, സിന്ധു ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സിദ്ദിഖ് ലാൽ. അമൃത മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സിദ്ദിഖ് ആൻഡ് ലാൽ. രതീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സിദ്ദിഖ് ലാൽ.

0: കാണുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ആ ഒരു സിനിമയിലെല്ലാം തന്നെ പ്രധാനപ്പെട്ട കോമഡി സ്കോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ജഗദീഷ് ചെയ്തിട്ടുള്ള അപ്പുക്കുട്ടൻ എന്ന ക്യാരക്ടറാണ്. അതായത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു സിഗ്നേച്ചർ ക്യാരക്ടറാണ് എന്ന് തന്നെ പറയാം. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
1: ഒരാൾ പറയരുത് നിന്റെ കയ്യിലെ ലോക്കറിന്റെ താക്കോലുണ്ടെന്ന്.
2: അതിന് താക്കോൽ എന്റെ കയ്യിലില്ലല്ലോ.
1: എടാ മരുന്ന് ഡബിക്കുള്ളിൽ നീ അത് എടുക്കുമല്ലോ.
2: എടുക്കണേ.
1: പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന എന്താടാ
2: മരുന്ന്?
1: അതെ, അതിനകത്തുനിന്ന് ആ താക്കോൽ എടുത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം.
0: യെസ്, ഇതും നമ്മുടെ ജഗദീഷിന്റെ ഒരു മികച്ച ക്യാരക്ടർ ഉള്ള ഒരു സിനിമയാണ്. എന്റെ ചോദ്യം ഇതാണ്, ഇത് ഏത് സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്? ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. പൈങ്കളി എന്ന സിനിമയിലൊരു സൂപ്പർ ഹിറ്റ് പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ പ്രീമിയർ ലീഗ്.
1: യെസ്, എങ്ങനെ എ പി എൽ ആണ് ആശ്രയ എഫ് എം 90 വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരിക്കാണ് കേട്ടോ. നമുക്ക് മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങൾ സമ്മാനിച്ച വാസറ്റൈൽ ആക്ടർ ജഗദീഷിന്റെ ബർത്ത്ഡേ ആണ്. സോ അദ്ദേഹം അഭിനയിച്ച സിനിമകളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ഓഡിയോ ക്ലിപ്സ് ആണ് ഇന്നത്തെ ഗെയിമിൽ. ബ്രേക്കിനെ മുന്നേ ഞാൻ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
2: ഒരാൾ പറയരുത് നിന്റെ കയ്യിലെ ലോക്കറിന്റെ താക്കോലുണ്ടെന്ന്.
3: അതിന് താക്കോൽ എന്റെ കയ്യിലില്ലല്ലോ.
2: എടാ, മരുന്ന് ഡബ്ബിക്കുള്ളിൽ നീ അത് എടുക്കുമല്ലോ.
3: എടുക്കണേ.
4: പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന എന്താടാ
3: മരുന്ന്?
2: അതെ, അതിനകത്തുനിന്ന് ആ താക്കോലെടുത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം.
1: യെസ്, ഈ ഒരു ഓഡിയോ ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നേ? ഋഷികേഷ്, എവിടെ നിന്നാ വിളിക്കുന്നേ? ഹലോ
5: ഹലോ,
1: എവിടെ നിന്നാ വിളിക്കുന്നേ? ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓക്കെ, എല്ലാരും സുഖമായിട്ട് സന്തോഷായിട്ടിരിക്കാണ്. മഴയുണ്ടോ? ഇപ്പൊ ഇല്ല. എത്രാം ക്ലാസ്സിലോ പഠിക്കുന്നേ ഋഷികേഷ്? 6 ക്ലാസ്സിലാണ്. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? നന്നായിട്ട് പോകുന്നോ? ഈ മഴയൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ എണീറ്റ് പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സ്കൂളിലേക്ക് പോകാനായിട്ട്? മടിയൊന്നും ഇല്ല, ഫ്രണ്ട്സിനെ കാണണം എന്നുള്ള സന്തോഷം ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നോ? സിനിമ ഏതാണെന്ന് മനസ്സിലായോ? ചന്ദ്രലേഖയാണോ? ഉറപ്പാണോ? ഒരു മാറ്റവും ഇല്ല. ലോക്ക് ചെയ്യട്ടെ എന്നാ? ഒന്നുകൂടെ ചോദിക്കുകയാണ്, ഉറപ്പാണോ? ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം? ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ പക്ഷേ കറക്റ്റ് ആയുള്ള ആൻസർ അല്ല കേട്ടോ, ചന്ദ്രലേഖയല്ല ആൻസർ വരുന്നത്. ആൻസർ പറയട്ടെ. കാക്കക്കുയിൽ എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പ് ആയിരുന്നു. സാറില്ല കേട്ടോ, നമുക്ക് അടുത്ത ചോദ്യത്തിൽ കറക്റ്റ് ആയുള്ള ആൻസർ പറയാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഹലോ. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് ഋഷികേഷ് ആയിരുന്നു. ഋഷികേഷിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാനായിട്ട് സാധിച്ചില്ല. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കാക്കക്കുയിൽ. ഗീത ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കാക്കക്കുയിൽ. അമൃത മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ചന്ദ്രലേഖ. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കാക്കക്കുയിൽ. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കാക്കക്കുയിൽ. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കാക്കക്കുയിൽ. നവനീത മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കാക്കക്കുയിൽ. ഷമി ചേച്ചി, മനോജ് ചേട്ടൻ, അനുപമ, മെൽവിൻ, കീർത്തന, സിന്ധു ചേച്ചി, റിഷാദ്, അനു, വിനോദ് ചേട്ടൻ, അമ്പിളി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കാക്കക്കുയിൽ. രതീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കാക്കക്കുയിൽ. സൂസമ്മ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കാക്കക്കുയിൽ എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് കാക്കക്കുയിൽ. നമ്മുടെ പ്രിയദർശൻ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. 2001 റിലീസ് ആയിട്ടുള്ള സിനിമയാണ്. നമ്മുടെ ലാലേട്ടനും മുകേഷും പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ഒരുപാട് കോമഡി സീൻസ് കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു സിനിമയാണെങ്കിൽ പോലും പ്രത്യേകിച്ച് ഈ ഒരു താക്കോൽ സീനിന് പ്രത്യേക ഫാൻ ബേസ് ഉള്ള ഒരു സിനിമ കൂടിയാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിക്കുകയാണ്. തെറ്റിപ്പോയി വിഷമിക്കേണ്ട, ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
6: ഈ ആഭരണങ്ങൾ കണ്ടതിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട കേസാണ് എന്ന് ഞാൻ പറഞ്ഞാൽ, അത് താങ്കൾ നിഷേധിക്കുകയാണെങ്കിൽ ഈ കോടതിയെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ, അതൊരു നുണയല്ലെന്ന് താങ്കൾ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? അല്ലാതെ ശരിയാണോ തെറ്റാണോ?
7: തെറ്റാണോ?
6: തെറ്റാണോ? താങ്ക് യു. സത്യസന്ധനായ ഉദ്യോഗസ്ഥന് സത്യം നിഷേധിക്കാനാവില്ല യുവർ ഓണർ.
7: അല്ല, ശരിയാണ്.
6: ശരിയാണ് സാർ, അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല.
7: അതല്ല ഉദ്ദേശം, ഞാൻ മാറി.
1: യെസ്, ഒരു കോർട്ടൂം സീനായിരുന്നു നമ്മളിപ്പോ കേട്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ജയറാം പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മുടെ ജഗദീഷ് ഒരു പോലീസ് ഓഫീസർ ആയിട്ട് എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് കേട്ടോ. അപ്പോ ഈ ഒരു ഓഡിയോ ഏത് സിനിമയിലേതാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090. 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.
7: ഓക്കേ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: Ashraya FM 90, Nadinoppam, Nattarkoppam.
4: സംസ്ഥാനത്ത് ശിഖല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ശിഖല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
8: ഈ ആഭരണങ്ങൾ കണ്ടതിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട കേസാണ് എന്ന് ഞാൻ പറഞ്ഞാൽ, അത് താങ്കൾ നിഷേധിക്കുകയാണെങ്കിൽ, ഈ കോടതിയെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ, അതൊരു നുണയല്ലെന്ന് താങ്കൾ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? അല്ലാതെ ശരിയാണോ തെറ്റാണോ? തെറ്റാണ്, തെറ്റാണോ? താങ്ക് യു. സത്യസന്ധനായ ഉദ്യോഗസ്ഥന് സത്യം നിഷേധിക്കാനാവില്ല യുവർ ഓണർ.
9: അല്ല, ശരിയാണ്,
8: ശരിയാണ് സർ, അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല.
9: അതല്ല ഉദ്ദേശം. മാറി
10: യെസ്, ഇപ്പോൾ കേട്ട ഓഡിയോ ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറേയധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. സുനിൽ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സൂപ്പർമാൻ. രതീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സൂപ്പർമാൻ. അമൃത മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സൂപ്പർമാൻ. മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സൂപ്പർമാൻ. നവനീത മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സൂപ്പർമാൻ. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സൂപ്പർമാൻ. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സൂപ്പർമാൻ. ഷമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സൂപ്പർമാൻ. സൂസമ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സൂപ്പർമാൻ. ബിജിൻ, റിഷാദ്, മഞ്ജു ചേച്ചി, അഭിലാഷ്, അനു, മാളവിക, അനൂപ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സൂപ്പർമാൻ. അതുപോലെ നിർമ്മൽ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു വക്കീൽ വാസുദേവൻ. ഓക്കെ, നമ്മുടെ നിർമ്മലിന്റെ ആൻസർ മാത്രം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോരിക്കാണ്. വക്കീൽ വാസുദേവൻ അല്ല, സൂപ്പർമാൻ എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ കേട്ടത് കേട്ടോ. 1997 റിലീസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ മൂവിയാണ് സൂപ്പർമാൻ. നമ്മുടെ റാഫി മെക്കാർട്ടിൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. ജയറാം ആൻഡ് ശോഭന പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ഈ ഒരു ഓഡിയോ സീൻ, ഓഡിയോ ക്ലിപ്പ് നമ്മൾ കേട്ട സമയത്ത് ഏറ്റവും കൂടുതൽ ഡയലോഗ് ഉള്ളത് ജയറാമിനാണെങ്കിൽ പോലും നമ്മുടെ ജഗദീഷിന്റെ ആ ഒരു എക്സ്പ്രഷനും അതുപോലെ ആ ഒരു വോയിസും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരിവല്ല. അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ഒരു ക്യാരക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിക്കുകയാണ്. നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ജഗദീഷ് ചെയ്ത ഒരു ക്യാരക്ടറിന്റെ ഇൻട്രോ ബീജിയം ആണ് കേൾപ്പിക്കാനായിട്ട് പോകുന്നത്. അത് ഏത് സിനിമയിലെ ഇൻട്രോ ആണ് എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻട്രോ ഇതാണ്.

യെസ്, മലയാളം കണ്ട ഏറ്റവും വലിയ ഒരു വയലൻസ് മൂവിക്ക് വേണ്ടി അഭിനയിച്ചിട്ടുള്ള, നമ്മുടെ ജഗദീഷ് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. ആ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ജഗദീഷിന് കൊടുത്തിട്ടുള്ള ഒരു ക്യാരക്ടർ ഇൻട്രോ ആണ് കേട്ടോ. ഇത് ഏത് സിനിമയിലെ ഇൻട്രോ സീൻ അല്ലെങ്കിൽ ഇൻട്രോ ബീജിയം ആണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി കറുപ്പ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 37 മിനിറ്റ് ആയിരിക്കുകയാണ്. ബ്രേക്കിന് മുന്നേ ഞാനൊരു ക്യാരക്ടറിന്റെ ഇൻട്രോ BGM കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. BGM ഇതായിരുന്നു.

0: യെസ്, ഇത് ഏത് സിനിമയിലെ ജഗദീഷിന്റെ ക്യാരക്ടർ ഇൻട്രോ ബീജിയം ആണ് എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. നിർമ്മൽ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മാർക്കോ. ഷമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മാർക്കോ. നവനീത മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മാർക്കോ. മനോജ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മാർക്കോ. നിമ്മി, അനുപമ, കെവിൻ, റിഷാദ്, മെൽവിൻ, ആദർശ് ആൻഡ് ഫൈനലി മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മാർക്കോ. ഒപ്പം തന്നെ സൂസമ ചേച്ചിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മാർക്കോ എന്ന് തന്നെയാണ് എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ്. കറക്റ്റ് ആണ്, മാർക്കോ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ജഗദീഷിന്റെ ക്യാരക്ടർ ഇൻട്രോ ബീജിയം ആയിരുന്നു നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നത്. 2024 റിലീസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. നമ്മുടെ ഉണ്ണി മുകുന്ദൻ, കബീർ ദുഹാൻ സിംഗ്, സിദ്ദിഖ്, ജഗദീഷ്, അഭിമന്യു എന്നിവരൊക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. ആൻഡ് ഈ ഒരു സിനിമയെ പറ്റി പറയാനായിട്ടാണെങ്കിൽ ദ മോസ്റ്റ് വയലന്റ് ഫിലിം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ സിനിമ എന്ന ടൈറ്റിലിന് അർഹമായിട്ടുള്ള ഒരു മൂവി കൂടിയാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
1: ഇല്ല സിസ്റ്റർ, ഇന്ന് ഞാൻ വിടില്ല. ആട്ടോണ്ട് ആട്ടോണ്ട് സിസ്റ്ററിന്റെ ഒരു പല്ല് ആടുന്നുണ്ട്. എടുക്കട്ടെ.
2: അയ്യോ, ഇവൻ എന്തായി തുറക്കാത്തത്?
1: വൈഫ് പറഞ്ഞ എനിക്ക് പുല്ല്.
2: അയ്യോ,
1: അവള് വന്നു. സിസ്റ്റർ മേശന്റെ അടിയിലോട്ടിരുന്നു. നെക്സ്റ്റ് പേഷ്യന്റ്.
0: യെസ്, ജഗദീഷ് ചെയ്ത ഏറ്റവും മികച്ച ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ ഒരു അപ്പുകുട്ടൻ എന്ന ക്യാരക്ടറിൽ. അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ ക്യാരക്ടറാണ് വേണമെങ്കിൽ പറയാം. സോ ഇത് ഏത് സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. വളരെ സിമ്പിൾ ആയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-9090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ചൂഷണം ചെയ്യപ്പെടേണ്ടവരല്ല, സംരക്ഷിക്കപ്പെടേണ്ടവരാണ് കുട്ടികൾ. അവരുടെ മനോഹരമായ ബാല്യം കവർന്നെടുക്കുന്ന ബാലവേല എന്ന വിപത്തിനെതിരെ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ഇന്ന് June 12 ലോക ബാലവേല വിരുദ്ധ ദിനം.
3: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യെസ്, ഇങ്ങനെ ബോഡി ഗാർഡ് എന്ന മൂവിയിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റ് ആയിരിക്കാണ്. നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓഡിയോ ഇതായിരുന്നു.
1: എന്താടാ കുട്ട, എന്താ സിസ്റ്റർ, പേഷ്യൻസ് ഒക്കെ പോയോ? ഇല്ല സിസ്റ്റർ, ഇന്ന് ഞാൻ വിടില്ല. ആട്ടോണ്ട് ആട്ടോണ്ട് സിസ്റ്ററിന്റെ ഒരു പല്ല് ആടുന്നുണ്ട്. എടുക്കട്ടെ.
2: അയ്യോ, ഇവൻ എന്തായി തുറക്കാത്തത്?
1: വൈഫ് പറഞ്ഞ എനിക്ക് പുല്ല.
2: അയ്യോ,
1: അവള് വന്നു. സിസ്റ്റർ മേശന്റെ അടിയിലോട്ടിരുന്നു. നെക്സ്റ്റ് പേഷ്യൻ.
0: യെസ്, ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. സുനിൽ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഹരിഹർ നഗർ 2. നവനീത മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ. നിമ്മി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഗോസ്റ്റ് ഹൗസ്. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഇൻ ഗോസ്റ്റ് ഹൗസ്. അനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞു

ഇരിക്കുന്നു ടു ഹരിഹർ നഗർ. ഷെമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഇൻ ഗോസ്റ്റ് ഹൗസ്. അതുപോലെ രതീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഇൻ ഹരിഹർ നഗർ ടു. മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഇൻ ഗോസ്റ്റ് ഹൗസ്. സൂസമ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഇൻ ഗോസ്റ്റ് നഗർ എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ ആണ് കേട്ടോ. ഇതിന്റെ ഒരു സ്വീക്കലായിട്ട് വന്നിട്ട് ഒന്നായിരുന്നു ഇൻ ഹരിഹർ നഗറും അതുപോലെ തന്നെ ടു ഹരിഹർ നഗറും. സോ ദ കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളത് ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ ആണ് കേട്ടോ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. ഇനി നമ്മുടെ ആ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. ഈ ഒരു വീക്കിലെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ വിന്നറിനെ നമ്മൾ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗ്യശാലിയെ അനൗൺസ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ആരെയും ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ഈ വീക്കിലെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് വിന്നർ ഈസ് യെസ് നവനീതയാണ് വിന്നറായിട്ട് വന്നിട്ടുള്ളത്. നവനീത, കൺഗ്രാജുലേഷൻസ്. ഗിഫ്റ്റിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഓഫീസിൽ നിന്നും അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ നവനീതയെ കാത്തിരിക്കുന്നത് കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്തവണ വിന്നർ ആയില്ലല്ലോ എന്നോർത്ത് ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. അടുത്ത വീക്കിൽ നല്ല അടിപൊളി ഗെയിംസുമായിട്ട് ഞങ്ങൾ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 53 മിനിറ്റ് ആയിരിക്കും. ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പം തന്നെ ഇത്രയും നേരം ആസ്ട്രിയ പ്രീമിയർ ലീഗ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ഈവനിംഗ് നേർന്നുകൊണ്ട് ഇറ്റ്സ് മീ ആർജെ അനാമിക സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എനിക്ക് കൊറേ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയ FM 90 ഒന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
2: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
3: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയ FM 90. Monday to Friday evening 6 p.m. to 7 p.m. Stay tuned.

ഉള്ളിൽ ലഡു പൊട്ടി, പതിവ് പോലെ എൻ്റെ ഹൃദയത്തിൻ താളം തെറ്റി, പിന്നെയൊന്നും നോക്കിയില്ല ഞാൻ ഇവളെ കെട്ടി.

0: 1993 റിലീസായ നമ്മുടെ ലാലേട്ടനൊക്കെ അഭിനയിച്ച് ഗംഭീരമാക്കിയ ഒരു റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ മൂവിയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് ക്ലബ് ബോർഡിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനുഷ.
1: Q and calling. Suspect spotted, sir. இந்த வழியா வந்துட்டு இருக்கேன் சார்.
2: ஓகே.

0: എന്താ സാർ ഇത്? വാട്സ് മാറ്റർ
1: മുത്തുവേലു,
0: എന്റെ പേര് മുത്തുവേലു എന്നല്ല, എന്റെ പേര് സാം അലക്സാണ്ടർ എന്നാ. ഞാനൊരു വർക്ക്ഷോപ്പിലെ മെക്കാനിക്. ഞാൻ എന്റെ ലൈസൻസ് കാണിച്ചു തരാം.
2: സംഗീത് ശിവൻ സംവിധാനം ചെയ്ത് അലക്സ് ഐ കടവിലിന്റെയും സംഗീത് ശിവന്റെയും കഥയെ അടിസ്ഥാനമാക്കി ഡെന്നിസ് ജോസഫ് ആണ് ഈ ഒരു ചിത്രത്തിന് കഥ എഴുതിയിരിക്കുന്നത്. സുരേഷ് ബാലാജിയാണ് കേട്ടോ ഈ ഒരു മൂവി നിർമ്മിച്ചിരിക്കുന്നത്. മോഹൻലാലിനെ കൂടാതെ തന്നെ ബോളിവുഡ് ആക്ട്രസ് ആയിട്ടുള്ള കാഞ്ചൻ മെയിൻ റോളിൽ എത്തിച്ചേർന്ന ആദ്യ മൂവിയാണ് ഗാന്ധർവം എന്ന ഈ ഒരു സിനിമ. ഇവരെ കൂടാതെ തന്നെ ശങ്കർ, ജഗതി ശ്രീകുമാർ, വിജയകുമാർ, ദേവൻ, പ്രേംകുമാർ, കവിയൂർ പൊന്നമ്മ എന്നിവർ സഹകഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ പാട്ടുകൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കടേഷ് ആണ് കേട്ടോ.
0: ഈ വർക്ക്ഷോപ്പിലെ വർക്ക് മുഴുവൻ ഞാൻ തന്നെ ക്യാൻവാസ് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്.
3: സ്വന്തം സ്ഥാപനമാവുമ്പോ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും.
4: അതെ, അല്ല നാളെ വൈകുന്നേരത്തിനകം ഈ വണ്ടികളൊക്കെ എങ്ങനെ റെഡിയാക്കി കൊടുക്കും?
3: വളരെ ബുദ്ധിമുട്ടാണ്,
0: ഹാർഡ് വർക്ക് ചെയ്യണം. വെറുതെ ശമ്പളം വാങ്ങിച്ച് വെറുതെ ഇരുന്ന പോരാ,
3: പകല് മുഴുവൻ ഈ വർക്ക്ഷോപ്പിലെ പണിയും രാത്രി രാത്രി നിന്റെ നാടകത്തിന്റെ റിഹേഴ്സൽ.
2: സിനിമയിലെ നായികയായിട്ട് ദിവ്യ ഭാരതി, അതുപോലെ തന്നെ രമ്യ കൃഷ്ണൻ, മീന, ദഗ്മ തുടങ്ങിയിട്ടുള്ള നിരവധി നായികമാരെ പരിഗണിച്ചിരുന്നു. എന്നാൽ അവസാനം കാഞ്ചനയാണ് നായികയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അവളുടെ കരിയറിൽ തന്നെ ഒരു മലയാള സിനിമ കൂടിയാണ് കേട്ടോ ഗാന്ധർവം എന്ന ഈ ഒരു സിനിമ. മാത്രമല്ല നമ്മുടെ ലാലേട്ടന്റെ ഭാര്യ, സഹോദരി, ഭർത്താവായിട്ടുള്ള സുരേഷ് ബാലാജി കൂടിയാണ് ഈ ഒരു സിനിമ നിർവഹിച്ചിരിക്കുന്നത്. പിന്നെ പ്രശസ്ത തമിഴ് നടൻ വിജയകുമാറും ഗാന്ധർവം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുകയുണ്ടായി. 1993 ഈ ഒരു സിനിമ റിലീസായതെങ്കിലും ലാലേട്ടന്റെ തന്നെ ക്രൈം ത്രില്ലർ മൂവീസിൽ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഗാന്ധർവം.
5: എന്റെ കാര്യം ഞാൻ ആരോട് പറയും? എനിക്കിനി ആരാന്നോ? എന്റെ കൊട്ടാരക്കര ഭഗവതി അമ്മേ,
0: എന്ത് പറ്റിയോ?
5: എന്റെ മോള് പോയ എന്റെ മുതലാളിയേ.
0: എവിടെ എവിടെ?
5: പാതി രാത്രിയിൽ ആ ദുർവാസാവ് എന്റെ മോളെ നാടകം പഠിപ്പിക്കാൻ.
2: പ്രണയം മാത്രമല്ല ആക്ഷനും അതുപോലെ തന്നെ ത്രില്ലറും ഒക്കെ ഒരുമിച്ച് ഈ ഒരു സിനിമയിൽ സാം അലക്സാണ്ടർ എന്ന ക്യാരക്ടറിലാണ് നമ്മുടെ ലാലേട്ടൻ നിറഞ്ഞാടിയിരിക്കുന്നത്. ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഉടമയാണ് എങ്കിലും നാടകങ്ങളോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് നമ്മുടെ സാമിനുള്ളത്. കാളിദാസന്റെ ശകുന്തളം എന്ന നാടകം അരങ്ങിലെത്തിക്കാനായിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കുന്ന സാമിന്റെ ജീവിതത്തിലേക്ക് നായികയായ ശ്രീദേവി മേനോൻ അങ്ങനെ കടന്നു വരികയാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ക്ലാക്ക്ബോർഡ്.
3: യെസ്, അങ്ങനെ 1993 റിലീസായി നമ്മുടെ ലാലേട്ടൻ തങ്കത്ത് അഭിനയിച്ച ഗാന്ധർവം എന്ന സിനിമയുടെ സ്റ്റോറി വിശേഷങ്ങളും ഒക്കെയാണ് ക്ലാക്ക്ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ നാടകത്തിൽ അഭിനയിക്കാനായിട്ട് വളരെ അവിചാരിതമായിട്ട് ശ്രീദേവി മേനോൻ അലക്സാണ്ടർ സാമിന്റെ ലൈഫിലേക്ക് കടന്നു വരികയാണ്.
4: ഇതാണെന്റെ ചാച്ചൻ സാം അലക്സാണ്ടർ, ഇത് ശ്രീദേവി. ഹലോ.
5: ഹലോ.
4: പോട്ടെ അമ്മേ.
6: ആ
4: ബൈ സോണി.
6: ബൈ.
4: എന്ത് നല്ല കുട്ടി, നല്ല അടക്കം ഒതുക്കും.
3: ഈ കൂടിക്കാഴ്ച അവർക്കിടയിൽ ഒരു പ്രണയം മുട്ടിടാനായിട്ട് കാരണമാകുന്നു. എന്നാൽ സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്നുള്ള ശ്രീദേവിയും സാധാരണക്കാരനായ സാമും തമ്മിലുള്ള ഈ ഒരു പ്രണയം വലിയ എതിർപ്പുകൾക്കും അതുപോലെ തന്നെ പ്രശ്നങ്ങൾക്കും ഒക്കെ തുടക്കം കുറിക്കുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ജയിൽവാസവും വിട്ടുമാറാത്ത പ്രതിസന്ധികളും ഒടുവിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് അവർ ഒന്നിക്കുന്നതുമാണ് ഈ ഒരു സിനിമയുടെ
5: ഇതിവൃത്തം. ഇപ്പൊ തന്നെ ചാകാറായി, ഞാൻ കുറച്ചു കഴിഞ്ഞ് ഇടിച്ചോളാം.
4: ഇപ്പൊ എങ്ങനെയുണ്ട് മേലെ വീട്ടിൽ വിശ്വനാഥ മേനോന്റെ ഒറ്റ മകൾ ശ്രീദേവി മേനോനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അണ്ടർസ്റ്റാൻഡ്? യു തേർഡ് റേറ്റ് വർക്ക്ഷോപ്പ് മെക്കാനിക് സ്കൗണ്ടർ.
3: സിനിമയിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ലാലേട്ടന്റെ സ്വാഭാവികമായിട്ടുള്ള അഭിനയം തന്നെയാണ്. സാം അലക്സാണ്ടർ എന്ന കഥാപാത്രമായിട്ട് മോഹൻലാൽ ജീവിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ പ്രണയവും സങ്കടങ്ങളും ആക്ഷൻ രംഗങ്ങളും ഒക്കെ പ്രേക്ഷകർ ഇന്നും ഓർക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എപ്പോ TVയിൽ വന്നു കഴിഞ്ഞാലും നമ്മളൊക്കെ ഈ ഒരു സിനിമ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് കേട്ടോ, ഈ സിനിമയിലെ എല്ലാ പാട്ടുകളും SP വെങ്കടേഷ് എന്ന മ്യൂസിക് ഡയറക്ടറിന്റെ സംഗീതത്തിൽ പിറന്ന കൈതപ്രം എഴുതിയ മനോഹരമായ ഗാനങ്ങൾ ഇന്നും മലയാളികൾക്ക് കാതുകൾ കിമ്പം നൽകുന്ന കുളിർമയേകുന്ന ഗാനങ്ങളാണ്. എടുത്തു പറയേണ്ടത് മാലിനിയുടെ തീരങ്ങൾ എന്ന പാട്ട്, അതുപോലെ തന്നെ നെഞ്ചിൽ കഞ്ചപാണൻ എന്ന് തുടങ്ങുന്ന പാട്ടുകളൊക്കെ തന്നെ. കൂടാതെ സന്തോഷ് ശിവന്റെ ക്യാമറയും സംഗീത് ശിവന്റെ സംവിധാന ശൈലിയും ഈ ഒരു മൂവിക്ക് ഒരു വ്യത്യസ്തമായ ദൃശ്യഭംഗിയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ജഗതി ശ്രീകുമാർ, ദേവൻ, കവിയൂർ പൊന്നമ്മ തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ഈ ഒരു ചിത്രത്തിലുണ്ട്. മാത്രമല്ല തമിഴ് നടൻ വിജയകുമാറിന്റെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം കൂടിയായിരുന്നു ഈ ഒരു സിനിമ.
5: എനിക്കിഷ്ടമാണ്.
3: പ്രതീക്ഷകളും പ്രണയവും പിന്നെ അതിജീവനത്തിന്റെയും കഥ പറയുന്ന ഗാന്ധർവം എന്ന ഈ ഒരു എവർ ഗ്രീൻ മൂവി ഒരിക്കലും സിനിമാ പ്രേമികൾക്ക് മടുക്കാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും പകർന്നു നൽകുക. ഗാന്ധർവം എന്ന ചിത്രത്തിന്റെ കഥ വെറും ഒരു പ്രണയകഥ മാത്രമല്ല, അത് ആ കാലഘട്ടത്തിൽ തന്നെ സാമൂഹികമായ വിടവുകളുടെയും അതുപോലെ തന്നെ പ്രതികാരങ്ങളെയും ഒക്കെ അടയാളപ്പെടുത്തുന്ന ഒരു പോരാട്ടത്തിന്റെ കൂടി കഥയാണ് കേട്ടോ. സാമിന്റെ ജീവിതത്തിലേക്ക് അതിസമ്പന്നയായ ശ്രീദേവി മേനോൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കടന്നു വരുന്നത്. അവരുടെ ആ ഒരു പ്രണയം ഒളിച്ചോട്ടത്തിലേക്കും തുടർന്നുള്ള ഒരുമിച്ചുള്ള ജീവിതത്തിലേക്കും വഴിമാറുമ്പോൾ അത് ശ്രീദേവിയുടെ കുടുംബത്തിന്, പ്രത്യേകിച്ച് സഹോദരൻ വിഷ്ണു മേനോന് അപമാനമായിട്ട് മാറുകയാണ്. സാമ്പത്തിക ഭദ്രത ലക്ഷ്യമിട്ട് ശ്രീദേവിയെ സ്വന്തം മകന് വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന IG രവീന്ദ്രൻ നായരുടെ ഇടപെടലുകളാണ് ഈ ഒരു കഥയിൽ വില്ലനായി മാറുന്നത്.
5: Hey!
6: പൂച്ച முறைக்கிற உன்னால என்ன ஒண்ணும் பண்ண முடியாதுடா. நான் ரங்கண்டா, இங்க ரங்கம் வச்சதாடா சட்டம். உனக்கு என்ன அடிக்கணுமா? உனக்கு என்ன அடிக்கணுமா? அடிக்கணுமா?
3: ഈ ചിത്രത്തിന്റെ ഏറ്റവും ആകർഷകമായ ഭാഗം എന്താന്ന് നോക്കുകയാണെങ്കിൽ ഇതിലെ ഗാന്ധർവ വിവാഹമാണ് കേട്ടോ. ആ ഒരു സങ്കല്പമാണ്. സമൂഹത്തിന്റെ അംഗീകാരങ്ങൾക്കപ്പുറം പ്രണയിനികൾ തമ്മിൽ നടത്തുന്ന തീവ്രമായ ഒരു ആത്മബന്ധം എന്ന് വേണമെങ്കിലും പറയാം. ജയിൽവാസം, പിതാവായ ശേഷമുള്ള സാമിന്റെ തിരിച്ചുവരവ്, മകനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്ന ശത്രുക്കളെ അതിജീവിച്ച് കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന നായകന്റെ ആവേശകരമായ ക്ലൈമാക്സ്, ഇതെല്ലാം ചേരുമ്പോൾ ഗാന്ധർവം എന്ന സിനിമ ഒരു മികച്ച എന്റർടൈനറായി മാറിക്കഴിഞ്ഞു.

0: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Vishal Opticals. Mithamaya nirakil kannadagalude vipulamaya shekaram. Lotus Road Private Bus Stand samibam Pulaman Kottarakara.
2: Ashraya FM 90, Nadinoppam, Nattarkoppam.
3: വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും, അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ എഫ് എം 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ ബിടെക് BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ബിടെക് വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയയെ നേരിടും. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവം മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങളെല്ലാം എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗി കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട്മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ വവ്വാലുകളുടെ സാന്നിധ്യമുള്ള ഇടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, പന്നി ഫാമുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണവും ഫീൽഡ് തല പരിശോധനകളും ആരംഭിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരനും ഇന്ന് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഈ ദിവസങ്ങളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കുടിവെള്ളം, ഭക്ഷണം എന്നിവയുടെ ശുചിത്വം ഉറപ്പുവരുത്തുകയാണ് ഷിഗല്ല രോഗബാധ തടയുന്നതിൽ പരമപ്രധാനം. വിശദാംശങ്ങളിലേക്ക്.
1: മലിനമാക്കപ്പെട്ട ഭക്ഷണവും വെള്ളവും വഴിയാണ് സാധാരണ ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വയറിളക്കം, രക്തത്തോടുകൂടിയ മലവിസർജനം, വയറുവേദന, പനി തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗാണു ശരീരത്തിൽ കയറി 1-2 ദിവസങ്ങൾക്കകം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ആരോഗ്യവാനായ ഒരാളിൽ 5 മുതൽ 7 ദിവസം വരെ ലക്ഷണങ്ങൾ നീണ്ടു നിന്നേക്കാം. രോഗം വരാതെ സൂക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്ന ശീലം ജീവിതത്തിന്റെ ഭാഗമാക്കണം. തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രമേ കുടിക്കാവൂ. കഴിക്കുന്ന ഭക്ഷണം ശുചിത്വമുള്ളതും സുരക്ഷിതവുമാണെന്ന് ഉറപ്പുവരുത്തണം. സാനിറ്ററി നാപ്കിൻ, കുട്ടികളുടെ ഡയപ്പറുകൾ തുടങ്ങിയവ വലിച്ചെറിയുന്ന ശീലം ഒഴിവാക്കി ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ ബിടെക് BR ബിരുദ പരീക്ഷാ ഫലം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിച്ചു. 60.1 ബിടെക് വിജയശതമാനം. 127 എഞ്ചിനീയറിംഗ് കോളേജുകളിലായി 30,810 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. സർവകലാശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണിതെന്ന് മന്ത്രി പറഞ്ഞു.
2: സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയശതമാനമാണ് 2026 കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. ഈ വർഷത്തെ ബിടെക്കിന്റെ വിജയശതമാനം 60.1 ആണ്. 11,937 പെൺകുട്ടികളിൽ 9,203 പേർ വിജയിച്ചു. 18,873 ആൺകുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 9,322 പേരാണ് വിജയിച്ചത്.
0: KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15 മുതൽ ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. 0 മൂല്യമുള്ള പ്രിയദർശിനി ടിക്കറ്റായിരിക്കും കണ്ടക്ടർ ഇതിനായി നൽകുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയ അവസരത്തിൽ ജനോപകാരപ്രദമായ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ചൊവ്വ ശനി ദിവസങ്ങളിൽ രാത്രി 11 മണിക്ക് കേൾക്കാം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. നിയമപരമായ പരിഹാരത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഒമാൻ തീരത്തിന് സമീപം വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായുണ്ടായ ആക്രമണങ്ങളിൽ US നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി കേന്ദ്ര സർക്കാർ പ്രതിഷേധം അറിയിച്ചു. ഇത് 2ാം തവണയാണ് US പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന്റെ കാര്യത്തിൽ അന്തിമ ധാരണ ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ ഇന്ന് വ്യക്തമാക്കി. കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവയ്ക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രസ്താവന. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ മജിസ്ട്രേറ്റ് പുതിയ ഉത്തരവിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
4: സെക്രട്ടേറിയറ്റ്, ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, പവർ ഹൌസുകൾ, ഡീസാലിനേഷൻ പ്ലാന്റുകൾ, സർക്കാർ ആശുപത്രികൾ, അഗത്തിയ എയർപോർട്ട് ഉൾപ്പെടെ മറ്റ് ദ്വീപുകളിലെ ഹെലിപ്പാഡുകൾ എന്നിവയുടെ നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ഒരുവിധത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും പാടില്ലെന്ന് പുതിയ ഉത്തരവിൽ പ്രതിപാദിക്കുന്നു. പ്രതിഷേധങ്ങൾ നടത്തണമെങ്കിൽ 24 മണിക്കൂറിന് മുമ്പായി സ്ഥലത്തെ FP ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണമെന്നും തുടർന്ന് 12 മണിക്കൂറിനുള്ളിൽ നിർദ്ദേശിക്കുന്ന പ്രദേശങ്ങളിൽ 4 മണിക്കൂറിൽ കവിയാതെ പ്രതിഷേധ സമരങ്ങൾ അവസാനിപ്പിക്കണമെന്നും പുതിയ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി.
0: പ്രശസ്ത നടൻ ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര സംവിധായകനും BJP നേതാവുമായ മേജർ രവി നടത്തിയ പ്രസ്താവനയും തുടർന്ന് നടന്ന മാധ്യമപ്രചാരണവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. കൃത്രിമമായ ദൃശ്യങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ USA പരാഗ്വേ പോരാട്ടം. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10ാം പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 പേരെ അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2122 കേസുകളിലായി 2295 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരള ജുഡീഷ്യൽ സർവീസ് സിവിൽ ജഡ്ജ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. മാർച്ച് 30 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ BTech BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. BTech വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90 സ്റ്റേ ട്യൂൺ.

0: Bor.
1: യെസ് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് ബോർഡാണ്. വിത്ത് മീ ആർ ജെ അനുഷ. ഗാന്ധർവം എന്ന സിനിമയുടെ വിജയം കേവലം തിരക്കഥയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല കേട്ടോ. അതിന് പിന്നിൽ ധാരാളം രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. 1993 റിലീസായ ഈ ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് വലിയ രീതിയിൽ ചർച്ചയായ ഒരു മൂവിയായിരുന്നു. കാരണം മലയാള സിനിമയിലെ തന്നെ അന്നത്തെ തലമുറയിലെ മികച്ച സാങ്കേതിക പ്രവർത്തകരുടെ ഒരു ഒത്തുചേരൽ കൂടിയായിരുന്നു ഈ ഒരു സിനിമ.
2: ഇങ്ങളെ പറ്റി നമ്മളെല്ലാം അറിഞ്ഞു. എന്റെ പേര് അബ്ദുൾ സലാം, എല്ലാരും എന്നെ അബൂക്ക എന്ന് വിളിക്കും. അല്ലാ, രംഗനുമായി അടി ഉണ്ടാക്കിയില്ലേ? വേണ്ടായിരുന്നു. അവന്റെ ഇടിയും പോലീസിന്റെ അടിയും ദാ കണ്ടോ, അത് ആ രംഗൻ. കഴിക്കേ, പട്ടിണി കിടക്കണ്ട.
1: അതുപോലെ തന്നെ സിനിമയിലെ കാസ്റ്റിംഗ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രധാനമായിട്ടും സിനിമയിലെ നായികയായ ശ്രീദേവി മേനോൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട് അന്ന് മുൻനിരയിലുള്ള നായികമാരെ പരിഗണിച്ചിരുന്നു. എന്നാൽ അവസാനം കാഞ്ചൻ എന്ന നടിയാണ് ഈ കഥാപാത്രത്തിൽ എത്തിയത്. മലയാളത്തിൽ കാഞ്ചന്റെ ഏക സിനിമയായിരുന്നു. മാത്രമല്ല ഈ ഒരു സിനിമയിൽ തന്നെ ശ്രീദേവി മേനോൻ എന്ന ക്യാരക്ടർ വളരെ ഭംഗിയായിട്ട് തന്നെ അഭിനയിച്ച് ഗംഭീരമാക്കാനായിട്ട് കാഞ്ചന് സാധിക്കുകയുണ്ടായി. സിനിമയെ പറ്റി പറഞ്ഞു പോകുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് സിനിമയുടെ ക്ലൈമാക്സ് തന്നെയാണ്. ഏറ്റവും തീവ്രമായ ക്ലൈമാക്സ് രംഗങ്ങളിൽ ഒന്നാണ് ഈ ഒരു മൂവിയുടേത്. തുടക്കത്തിൽ ശാന്തമായ പ്രണയ നിമിഷങ്ങളിൽ നിന്ന് മാറി അവസാന അരമണിക്കൂർ ആക്ഷന്റെയും അതുപോലെ തന്നെ വൈകാരികതയുടെയും ഒരു വലിയ പൂരമാണ് എന്ന് തന്നെ പറയാം.
3: വേണ്ട വേണ്ട, പോലീസ് ആ ഭാഗത്തേക്ക് പോകണ്ട. അവിടെ കവർ ചെയ്യാൻ ഞാൻ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട്.
4: നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അച്ഛൻ ഓർഡർ ഒന്നും കൊടുത്തില്ലല്ലോ.
3: രാജ്, അലക്സ് മിടുക്കന്. അവൻ ആദ്യം എത്തുന്നത് വിശ്വനാഥ മേനോന്റെ അടുത്തായിരിക്കും. മേലെ വീട്ടുകാര് ചില്ലറ ക്രൂരതയല്ലോ അവനോട് കാട്ടിയത്. അതുകൊണ്ട് അച്ഛന്റെയും മോന്റെയും കാര്യം അവൻ തീർത്തോളൂ. അതോടെ നമ്മുടെ ജോലി പകുതി കുറയും. പക്ഷേ ആ കുഞ്ഞിന്റെ കാര്യം നീ ശ്രദ്ധിച്ചോ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം.
1: അജി രവീന്ദ്രൻ നായരും ഗുണ്ടകളും ചേർന്ന് സാം അലക്സാണ്ടറേയും കുടുംബത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ് ക്ലൈമാക്സിന്റെ തുടക്കം. സ്വന്തം മകനെ രക്ഷിക്കാനും ഭാര്യയോടൊപ്പം ഒന്നിച്ച് ജീവിക്കാനുമുള്ള സാമിന്റെ തീവ്രമായിട്ടുള്ള പോരാട്ടമാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലാലേട്ടന്റെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ആക്ഷൻ രംഗങ്ങൾ ഈ ഒരു ഭാഗത്ത് എടുത്തു പറയേണ്ടതാണ് കേട്ടോ. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലെ പണികൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വരെ ആയുധമാക്കി സാം ശത്രുക്കളെ നേരിടുന്നത് വളരെ ആകാംക്ഷയോട് മാത്രമേ നമുക്കത് കാണാൻ സാധിക്കുകയുള്ളൂ. സിനിമയുടെ തുടക്കം മുതൽ തന്നെ കാണുന്ന സാമിന്റെയും ശ്രീദേവിയുടെയും പ്രണയത്തിന്റെ ആ ഒരു കംപ്ലീറ്റ്നെസ് ഈ ഒരു ക്ലൈമാക്സിലാണ് നടക്കുന്നത് കേട്ടോ. എല്ലാ പ്രതിസന്ധികൾക്കും ശേഷം സമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ തങ്ങളുടേതായിട്ടുള്ള ആ ഒരു ലോകത്ത് അവരൊന്നാകുന്ന നമ്മൾ പ്രേക്ഷകർക്ക് സമാധാനവും ആശ്വാസവും നൽകുന്ന ഒരു ക്ലൈമാക്സ് രംഗം തന്നെയാണ് ഈ ഒരു സിനിമയുടേത്.

സിനിമയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഗാന്ധർവ വിവാഹത്തിന്റെ പ്രസക്തി ശരിക്കും പറഞ്ഞാൽ അവസാന രംഗങ്ങളിൽ ഒന്നുകൂടി തെളിഞ്ഞു വരുന്നത് കാണാം. അതുപോലെ ക്ലൈമാക്സ് രംഗങ്ങളിലെ പശ്ചാത്തല സംഗീതം വളരെ മനോഹരമായിട്ട് തന്നെയാണ് എസ് പി വെങ്കടേഷ് ഒരുക്കിയിരിക്കുന്നത്. ആക്ഷൻ രംഗങ്ങളുടെ തീവ്രത കൂട്ടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ചുരുക്കി പറയുകയാണെങ്കിൽ കണ്ണും കാതും നിറയ്ക്കുന്ന ഒരു ആക്ഷൻ ഇമോഷണൽ പാക്കേജ് തന്നെയാണ് നമ്മുടെ ലാൽ ഏട്ടന്റെ ഗാന്ധർവം എന്ന മൂവി എന്ന് വേണമെങ്കിലും പറയാം. ഒരു സാധാരണക്കാരൻ തന്റെ പ്രിയപ്പെട്ടവർക്കായിട്ട് എന്തുമാത്രം പോരാടും എന്നതിന്റെ നേർചിത്രം കൂടിയാണ് ഈ ഒരു സിനിമ. അപ്പൊ എന്തായാലും സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മുടെ ക്ലബ് ഓടിന്റെ ടൈം എന്തായാലും ഇവിടെ കഴിയുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ് ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജി അനുഷ സൈനിങ് ഓഫ്.

0: Take a break.
1: ഹേ ഹലോ, വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ടേക്ക് എ ബ്രേക്ക്. കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. ഇപ്പൊ എല്ലാവരും നമ്മുടെ ആസ്ട്രിയ FM 90 ഓരോ പ്രോഗ്രാംസ് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുവാണല്ലേ. അപ്പൊ ഇങ്ങനെ നമ്മൾ വന്ന് നിൽക്കുന്നത് ടേക്ക് എ ബ്രേക്കിലാണ്. ഇനി ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് എന്തായാലും ഞാനിങ്ങനെ ഫുൾ എനർജിയിൽ റെഡിയായി നിൽക്കുകയാണ്. ഈ സാരിയും തന്നെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാന സർവീസിനെ പറ്റിയാണ്. യെസ്, 22 മണിക്കൂർ യാത്ര കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ടല്ലേ. യെസ്, കേൾക്കാം. ഒരു വിമാനയാത്രയിൽ 2 സൂര്യോദയങ്ങൾ, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാന സർവീസുകൾ നടത്താൻ ഒരുങ്ങുകയാണ് ഓസ്ട്രേലിയൻ വ്യോമയാന കമ്പനി ആയിട്ടുള്ള ക്വാണ്ടാസ്. പ്രൊജക്ട് സൺറൈസ് എന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിന്നും ലണ്ടൻ, ന്യൂയോർക്ക് തുടങ്ങിയ നഗരങ്ങളിലേക്ക് നിർത്താതെ പറക്കുന്ന സർവീസുകളാണ് ക്വാണ്ടാസ് യാഥാർത്ഥ്യമാക്കുന്നത്. ദീർഘദൂര യാത്രകളുടെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ പദ്ധതിയുടെ ഭാഗമായുള്ള എയർബസിന്റെ പ്രത്യേക വിമാന 6 പരീക്ഷണ പറകൾ വിജയകരമായി പൂർത്തിയാക്കി. പ്രൊജക്ട് സൺറൈസിന്റെ ഭാഗമായുള്ള യാത്രകളിൽ യാത്രാ വിമാനം 22 മണിക്കൂർ നിർത്താതെ പറന്ന ശേഷമാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക. പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പും ഗവേഷണവും ഈ പദ്ധതിക്ക് പുറകിലുണ്ട്. എയർബസ് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത് A350 മുതൽ 1000 ULR വിമാനമാണ് സർവീസിനായി ഉപയോഗിക്കുക. വിമാനത്തിന്റെ സർട്ടിഫിക്കേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ നോൺ സ്റ്റോപ്പ് യാത്രാ സർവീസുകളാവും പ്രൊജക്ട് സൺറൈസിന്റെ ഭാഗമായി യാഥാർത്ഥ്യമാവുക. ഇനി പരീക്ഷണ പറക്കലിലേക്ക് വരാനാണെങ്കിൽ ഫ്രാൻസിലെ തുലൂസ് മുതൽ ബ്ലാനിയാക് വിമാനത്താവളത്തിൽ നിന്നാണ് എയർബസ് A350-1000 ULR വിമാനം പരീക്ഷണ പറക്കൽ നടത്തിയത്. 3 മണിക്കൂറും 43 മിനിറ്റും ഈ വിമാനം ആകാശത്ത് ചെലവഴിച്ചു. എയർബസിന്റെ പ്രത്യേക പരീക്ഷണ സംഘം നിയന്ത്രിച്ച വിമാനം 41,000 അടിയിലേറെ ഉയരത്തിലൂടെയാണ് പരീക്ഷണ പറക്കലിനിടെ പറന്നത്. പരീക്ഷണ പറക്കലിനിടെ വിമാനത്തിന്റെ പ്രാഥമിക പ്രകടനങ്ങളും സാങ്കേതിക സംവിധാനങ്ങളുമാണ് പരിശോധിച്ചത്. ദീർഘദൂര സർവീസുകളിൽ നിർണായകമായ ഇന്ധന സംഭരണ വിതരണ സംവിധാനത്തിന്റെ കാര്യക്ഷമതയും വിജയകരമായി പരിശോധിക്കാനായി 2 മാസം നീളുന്ന പ്രത്യേക സർട്ടിഫിക്കേഷൻ നടപടികൾക്കാണ് ഇതോടെ തുടക്കമായത്. തുടർച്ചയായി 22 മണിക്കൂർ ആകാശത്ത് പറക്കാനുള്ള വിമാനത്തിന്റെ ശേഷി, ഇന്ധനക്ഷമത, യാത്രികരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന സംവിധാനങ്ങൾ എന്നിവയെല്ലാം വരും ദിവസങ്ങളിൽ പരിശോധിക്കപ്പെടും. യെസ്, ഒരു യാത്ര 2 സൂര്യോദയങ്ങൾ. സിഡ്നിയിൽ നിന്നും ലണ്ടനിലേക്കും സിഡ്നിയിൽ നിന്നും ന്യൂയോർക്കിലേക്കും തിരിച്ചും പറക്കുന്ന സർവീസുകളാവും ക്വാണ്ടാസ് നടത്തുക. ഒരു യാത്രക്കിടെ തന്നെ യാത്രികർക്ക് വിമാനത്തിൽ വെച്ച് 2 സൂര്യോദയങ്ങൾ കാണാനാവുമെന്ന സവിശേഷതയുമുണ്ട്. ഇക്കാരണം കൊണ്ടാണ് ക്വാണ്ടാസ് എയർവേസ് അവരുടെ സ്വപ്ന പദ്ധതിക്ക് പ്രൊജക്ട് സൺറൈസ് എന്ന് പേരിട്ടിരിക്കുന്നത് തന്നെ. ഏതാണ്ട് 10,000 നോട്ടിക്കൽ മൈൽ ദൂരമാണ് ഈ റൂട്ടുകളിൽ വിമാനം പിന്നിടുക. 22 മണിക്കൂർ വരെ നീളുന്ന യാത്ര സാധ്യമാവുന്നതോടെ നിലവിൽ ദീർഘദൂര സർവീസുകൾക്കിടയിലെ താൽക്കാലിക സ്റ്റോപ്പുകൾ ഒഴിവാക്കാനാവും. സാധാരണ വിമാനങ്ങൾക്ക് ഇത്ര ദൂരം ഒറ്റയടിക്ക് പറക്കുക എന്നത് അസാധ്യമാണ്. വിമാനത്തിന്റെ ഘടനയിൽ തന്നെ വരുത്തിയ വിപ്ലവകരമായ മാറ്റത്തോടെയാണ് എയർബസിന്റെ A350-1000 ULR വരുന്നത്. വിമാനത്തിന്റെ പിന്നിൽ അധികമായി ഒരു ഇന്ധന ടാങ്ക് കൂടി ഈ വിമാനത്തിലുണ്ട്. ഇതോടെ വിമാനത്തിന്റെ റേഞ്ച് 1,000 നോട്ടിക്കൽ മൈൽ കൂടി വർദ്ധിക്കുകയും ചെയ്യും. വ്യോമയാന മേഖലയിലെ നിലവിലെ പരിധികളെ കാറ്റിൽ പറത്തിയുള്ള ദീർഘദൂര സർവീസിനാണ് ക്വാണ്ടാസ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ അതിമോഹത്തിൽ നിന്നും ലോക റെക്കോർഡിലേക്കാണ് നീങ്ങുന്നത്. 2017 ക്വാണ്ടാസ് പ്രൊജക്ട് സൺറൈസ് എന്ന പദ്ധതി ആദ്യമായി അവതരിപ്പിക്കുന്നത്. അന്നത്തെ സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും യൂറോപ്പിലേക്കും വടക്കേ അമേരിക്കയിലേക്കും നിർത്താതെ പറക്കുക എന്നത് ദീർഘദൂര വ്യോമയാന മേഖലയിലെ വലിയ വെല്ലുവിളിയായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും അതിമോഹമായാണ് പ്രൊജക്ട് സൺറൈസിനെ കണ്ടത്. പരീക്ഷണ പറക്കലുകൾ ആരംഭിച്ചതോടെ ക്വാണ്ടാസിന്റെ അതിമോഹം യാഥാർത്ഥ്യമാവുകയാണെന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പ്രൊജക്ട് സൺറൈസിനായി 12 A350-1000 ULR വിമാനങ്ങളാണ് ക്വാണ്ടാസ് വാങ്ങുന്നത്. നിലവിൽ ചൈനയിലെ ഫുഷോവിൽ നിന്നും ന്യൂയോർക്കിലേക്ക് സർവീസ് നടത്തുന്ന ഷിയാൻമെൻ എയറിന്റെ സർവീസ് ആണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതായി കണക്കാകുന്നത്. 19 മണിക്കൂറും 20 മിനിറ്റും നീളുന്ന ഈ സർവീസിന്റെ റെക്കോർഡാണ് 22 മണിക്കൂർ നീളുന്ന ക്വാണ്ടാസിന്റെ പുതിയ സർവീസിലൂടെ പഴങ്കഥയാവുന്നത്. എന്തായാലും കൊള്ളാം അല്ലേ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

0: ടേക്ക് എ ബ്രേക്ക്.
1: സൗജന്യ ഭക്ഷണം നിർത്തലാക്കാൻ എയർ ഇന്ത്യ നഷ്ടം 27,000 crore. ചെലവ് ചുരുക്കാതെ ഒരു വഴിയുമില്ല. മുന്നിലുള്ളതോ ഇൻഡിഗോയും. അപ്പോൾ കേൾക്കാം ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്. ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. ദേശീയ വിമാന കമ്പനിയായ എയർ ഇന്ത്യ ആഭ്യന്തര സർവീസുകളിലെ എക്കോണമി ക്ലാസ് യാത്രക്കാർക്ക് നൽകി വരുന്ന സൗജന്യ ഇൻ ഫ്ലൈറ്റ് ഭക്ഷണ വിതരണം നിർത്തലാക്കാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ വിമാന സർവീസ് രംഗത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളും വർദ്ധിച്ചു വരുന്ന പ്രവർത്തന ചെലവുകളും കണക്കിലെടുത്താണ് ഇത്തരം ഒരു വൻ മാറ്റത്തിന് മുതിരുന്നത്. ഒരു കാലത്ത് എയർ ഇന്ത്യയുടെ മുഖമുദ്രയായിരുന്ന സൗജന്യ ഭക്ഷണ സംസ്കാരം ഇതോടെ അവസാനിച്ചേക്കുമെന്നാണ് സൂചനകൾ. വൻ സാമ്പത്തിക പ്രതിസന്ധിക്കുണ്ടായ കാരണങ്ങളാണെങ്കിൽ പലതാണ്. എയർ ഇന്ത്യയുടെ ആഭ്യന്തര സർക്കുലറിനെ ഉദ്ധരിച്ച ദേശീയ മാധ്യമമായ ദ എക്കോണമിക് ടൈംസ് ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം എയർ ഇന്ത്യ നിലവിൽ നേരിടുന്നത് സമാനതകളില്ലാത്ത സാമ്പത്തിക വെല്ലുവിളികളാണ്. ഏകദേശം 27,000 crore വൻ സാമ്പത്തിക നഷ്ടത്തിലാണ് കമ്പനി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ വ്യോമയാന മേഖല ശക്തമായി തിരിച്ചു വന്നെങ്കിലും സമീപകാലത്തുണ്ടായ ചില ആഗോള പ്രതിഭാസങ്ങൾ എയർ ഇന്ത്യയെ പോലുള്ള ഒരു ഫുൾ സർവീസ് എയർലൈനെ കാര്യമായി ബാധിച്ചു. ആഗോള വിപണിയിൽ വിമാന ഇന്ധനത്തിന്റെ വിലയിലുണ്ടായ വൻ വർധനവ് പ്രവർത്തന ചെലവ് കുത്തനെ കൂട്ടി. US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞത് വിദേശ ഇടപാടുകളെയും വിമാനങ്ങളുടെ അറ്റകുറ്റ പണിച്ചെലവുകളെയും ബാധിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലുണ്ടായ സംഘർഷങ്ങൾ എയർ ഇന്ത്യയുടെ രാജ്യാന്തര റൂട്ടുകളെയും സർവീസുകളെയും പ്രതികൂലമായി തന്നെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗൾഫ് മേഖലയിലേക്ക് വലിയ തോതിൽ സർവീസ് നടത്തുന്ന എയർ ഇന്ത്യക്ക് ഈ പ്രതിസന്ധികൾ കാരണം റൂട്ടുകൾ മാറ്റേണ്ടി വരികയും അത് ഇന്ധന ചെലവ് വീണ്ടും വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്തു. ആഭ്യന്തര വിപണിയിൽ ഇൻഡിഗോ പോലുള്ള ലോ കോസ്റ്റ് എയർലൈനുകളിൽ നിന്നുള്ള കടുത്ത മത്സരവും ടിക്കറ്റ് നിരക്കിലെ വൻ മത്സരവും എയർ ഇന്ത്യയുടെ ലാഭവിഹിതത്തെ സാരമായി തന്നെ ബാധിച്ചു. ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണെന്നല്ലേ? ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഭക്ഷണം വേണ്ട എന്ന് വയ്ക്കുന്നവർക്ക് ടിക്കറ്റ് നിരക്കിൽ ഇളവ് ലഭിക്കും. ചില പ്രത്യേക റൂട്ടുകളിൽ ഇങ്ങനെ ഭക്ഷണം ഒഴിവാക്കുന്ന യാത്രക്കാർക്ക് ഏകദേശം 250 rupees വരെ ലാഭിക്കാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ബിസിനസ് ക്ലാസ് യാത്രക്കാർക്ക് നിലവിലുള്ളതുപോലെ പ്രീമിയം ഹോട്ട് മീൽ സൗജന്യമായി തുടരും. ഇനി ഘട്ടം ഘട്ടമായിട്ടുള്ള മാറ്റം. ലക്ഷ്യം ചെലവ് ചുരുക്കലാണ് കേട്ടോ. ഈ പുതിയ പരിഷ്കാരം പെട്ടെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് നടപ്പിലാക്കില്ല എന്നാണ് സൂചന. ആദ്യഘട്ടത്തിൽ ഭക്ഷണത്തിന് വലിയ ഡിമാൻഡ് ഇല്ലാത്ത ചില ഹ്രസ്വദൂര ആഭ്യന്തര റൂട്ടുകളിലായിരിക്കും നോ മീൽസ് ഓപ്ഷൻ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവരിക. ഇതിനോടുള്ള യാത്രക്കാരുടെ പ്രതികരണവും ഫീഡ്ബാക്കും വിലയിരുത്തിയ ശേഷമായിരിക്കും ഇത് മറ്റ് റൂട്ടുകളിലേക്ക് വ്യാപിക്കുക. ദീർഘദൂര രാജ്യാന്തര സർവീസുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ മാറ്റം ബാധകമായിരിക്കില്ല. രാജ്യാന്തര യാത്രക്കാർക്ക് പഴയതുപോലെ തന്നെ സൗജന്യ ഭക്ഷണവും മറ്റ് സേവനവും തുടരുമെന്ന് എയർലൈൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വ്യോമയാന മേഖലകളിൽ കാറ്ററിംഗ് എന്നത് വിമാന കമ്പനികളുടെ ഏറ്റവും വലിയ ചെലവല്ലെങ്കിൽ പോലും പ്രതിദിനം 1,000-കണക്കിന് സർവീസുകൾ നടത്തുമ്പോൾ വലിയൊരു തുക ഇതിനായി മാറ്റിവെക്കേണ്ടി വരുന്നുണ്ട്. ഇതിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതിലൂടെ കോടിക്കണക്കിന് രൂപ ലാഭിക്കാൻ എയർ ഇന്ത്യക്ക് സാധിക്കും. ഇനി യാത്രക്കാരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നതിലേക്ക് വന്നാൽ ഇന്ത്യൻ വ്യോമയാന വിപണി എപ്പോഴും വില നിലവാരത്തോട് അതീവ സെൻസിറ്റീവ് ആണ്. ടിക്കറ്റ് നിരക്കിൽ നേരിയ കുറവുണ്ടായാൽ പോലും യാത്രക്കാർ ആ എയർലൈനിലേക്ക് മാറാൻ തയ്യാറാകാറുണ്ട്. ഹ്രസ്വദൂര യാത്രകളിൽ ഭക്ഷണത്തേക്കാൾ ടിക്കറ്റ് നിരക്കിന് പ്രാധാന്യം നൽകുന്നവരാണ് ഇന്നത്തെ ഭൂരിഭാഗം യുവയാത്രക്കാരും സ്ഥിരമായി യാത്ര ചെയ്യുന്നവരും. അവർക്ക് 250 rupees ഇളവ് ആകർഷകമായി തോന്നാം. മറുവശത്ത് കുടുംബമായി യാത്ര ചെയ്യുന്നവരും പ്രായമായവരും ഇപ്പോഴും വിമാനയാത്രയുടെ ഭാഗമായി നല്ലൊരു ഭക്ഷണത്തെ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ഈ മാറ്റം അത്ര എളുപ്പം ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. ചെലവ് ചുരുക്കി ലാഭത്തിലേക്ക് തിരിച്ചെത്തുക എന്ന ലക്ഷ്യവും ഒരു പ്രീമിയം ബ്രാൻഡ് എന്ന പദവി നിലനിർത്തുക എന്ന വെല്ലുവിളിയുമാണ് ടാറ്റയുടെ നേതൃത്വത്തിലുള്ള എയർ ഇന്ത്യ ഇപ്പോൾ നേരിടുന്നത്. ഇൻഡിഗോ പോലുള്ള എതിരാളികളോട് വിപണിയിൽ പിടിച്ചു നിൽക്കാൻ ഇത്തരം കടുത്ത തീരുമാനങ്ങൾ അനിവാര്യമാണെന്ന് ഒരു വിഭാഗം വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ എയർ ഇന്ത്യയുടെ ഈ ഭക്ഷണ പരീക്ഷണം പൂർണ്ണമായി വിജയകരമാകുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിലെ യാത്രക്കാരുടെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കും. സൗജന്യ ഭക്ഷണം എയർ ഇന്ത്യ പൂർണ്ണമായി നിർത്തുമോ എന്നതിൽ അന്തിമ തീരുമാനം ഉടൻ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്നാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ടേക്ക് എ ബ്രേക്ക്.
1: യെസ്, വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക്. കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ ഇങ്ങനെ ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ട് വരികയാണല്ലേ. യെസ്, ഒരൊറ്റ സെക്കൻഡിൽ കണ്ണടഞ്ഞാൽ തീരും എല്ലാം. രാത്രി ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി ഒന്ന് കേട്ടാലോ. പറഞ്ഞ താളത്തിൽ പാട്ട് ഒഴുകി വരുന്നു. സമയം രാത്രി 1 മണി. മുൻ സീറ്റിൽ വർത്തമാനം പറഞ്ഞിരുന്ന കൂട്ടുകാരനും മയക്കത്തിലായി എന്നൊക്കെയായിരിക്കും നമ്മൾ പലപ്പോഴും ഡ്രൈവിംഗിൽ കേട്ടു വരുന്ന ഒരു കാര്യം അല്ലേ. എന്നിങ്ങനെ കാര്യങ്ങൾ ഒരുപാട് അപകടത്തിലേക്കും നയിച്ചേക്കാം. ഇനി കണ്ണിലേക്കും കാഴ്ചയിലേക്കും വരാനാണെങ്കിൽ, കാഴ്ച പ്രശ്നങ്ങൾ ഉള്ളവർ രാത്രികാല ഡ്രൈവിംഗ് ഒഴിവാക്കുക. ദൂരക്കാഴ്ച മങ്ങുന്ന അവസ്ഥയായ ഹ്രസ്വദൃഷ്ടി പ്രായമേറുമ്പോൾ കാഴ്ച മങ്ങാൻ കാരണമാകുന്നു. തിമിരം, ടണൽ വിഷൻ എന്നിവ ഉള്ളവർ രാത്രി യാത്ര പരമാവധി കുറയ്ക്കുക. നിശാന്തത പോലെയുള്ള പ്രശ്നമുള്ളവർ രാത്രി ഡ്രൈവിംഗ് സാധ്യമല്ല. എതിരെ വരുന്ന വാഹനത്തിന്റെ പ്രകാശം നമ്മുടെ കാഴ്ചയെ അല്പനേരത്തേക്ക് തകരാറിലാക്കും. കുറഞ്ഞ പ്രകാശത്തിൽ കൃഷ്ണമണിയിലെ പ്യൂപ്പിൾ വികസിച്ച് മങ്ങിയ കാഴ്ച സാധ്യമാക്കുന്നു. ഹൈബീം തീവ്രപ്രകാശം കണ്ണിലടിക്കുമ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങി കാഴ്ച കുറഞ്ഞ് അന്ധത പോലെയാകും. മുൻകാഴ്ചയെ ആശ്രയിച്ചാണ് ഡ്രൈവർമാർ 90% തീരുമാനങ്ങളും എടുക്കുന്നത്. കാഴ്ചശേഷി രാത്രിയിൽ കുറയുന്നതാണ് ഡ്രൈവിംഗിലെ ഏറ്റവും വലിയ വെല്ലുവിളി. മങ്ങിയ വെളിച്ചത്തിൽ കാണാനുള്ള ശേഷി പ്രായമേറുന്തോറും കാര്യമായി കുറയും. 50 മുതൽ 55 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് തന്റെ 30-ാം വയസ്സിൽ ഉണ്ടായിരുന്ന അത്ര രാത്രി കാഴ്ച കിട്ടാൻ ഇരുട്ടി പ്രകാശം വേണം. 40 കഴിഞ്ഞവർ കൃത്യമായ ഇടവേളകളിൽ കാഴ്ച പരിശോധിക്കുക. രാത്രി വാഹനം ഓടിക്കുന്നവരുടെ കണ്ണുകളിൽ ആന്റി ഗ്ലെയർ ആയിരിക്കുന്നതാണ് ഉത്തമം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, പതിവായി ഉറങ്ങാൻ പോകുന്ന സമയം കഴിഞ്ഞ് 2 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന രാത്രി യാത്ര ഒഴിവാക്കുക. ഉദാഹരണത്തിന്, സ്ഥിരമായി ഉറങ്ങുന്നത് രാത്രി 11:00 രാത്രി 1 മണി കഴിഞ്ഞും വാഹനം ഓടിക്കരുത്. രാത്രി യാത്രയ്ക്കുള്ള പ്രകാശ സ്രോതസ് വാഹന ലൈറ്റും സ്ട്രീറ്റ് ലൈറ്റുമാണ്. ഈ പരിമിതമായ വെളിച്ചത്തിൽ അകലവും ആഴവും അറിയാനുള്ള ശേഷിയും പ്രതികരണ വേഗവും കുറയും. ദൂരക്കാഴ്ച കുറയുന്നതും വേഗവും ഒരുമിച്ച് വരുമ്പോൾ പകൽ ഓടിക്കുന്നതിനേക്കാൾ നേരത്തെ ബ്രേക്ക് ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഡ്രൈവർ കടക്കണം. അതുപോലെ തന്നെ രാത്രിയിൽ മുന്നിലെ ഏത് തടസ്സവും സംശയത്തിന്റെ ആനുകൂല്യത്തിൽ ഒഴിവാക്കാതിരിക്കുക. വേഗം കുറയ്ക്കുക. അതുപോലെ തന്നെ പ്രായമേറുമ്പോൾ തലച്ചോറിലുണ്ടാകുന്ന മാറ്റങ്ങൾ ശരീരത്തിന്റെ പ്രതികരണ വേഗം കുറയ്ക്കും. പ്രായം 50 കഴിഞ്ഞവർ രാത്രി 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിലധികം വാഹനം ഓടിക്കാതിരിക്കുക. ഉറക്കം കുറയും തോറും ഡ്രൈവിംഗിലെ കൃത്യത കുറയും. ഉറക്കമോ ക്ഷീണമോ തോന്നിയാൽ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങുന്നതാണ് ഉത്തമം. രാത്രികാല വാഹന അപകടങ്ങൾ ഏറ്റവും കൂടുതൽ അർദ്ധരാത്രി 12 മുതൽ രാവിലെ 5 വരെയുള്ള സമയത്താണ്. ഈ സമയം ഡ്രൈവിംഗ് പരമാവധി ഒഴിവാക്കുക. നമുക്ക് ഉറക്കം വരുന്നില്ലെങ്കിലും എതിരെ വരുന്ന വാഹനത്തിന് ഡ്രൈവർ ഉറങ്ങിപ്പോയാലും അപകടം ഉണ്ടാകാം. അതുപോലെ തന്നെ ജലദോഷം, ചുമ, തുമ്മൽ, ചർമ്മ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള പല മരുന്നുകളിലും കഫ് സിറപ്പിലും ആന്റി ഹിസ്റ്റാമിൻ അലർജി മരുന്നുകൾ ഉണ്ടാകും. മയക്കം വരുത്തുന്ന ഇത്തരം മരുന്ന് കഴിക്കുന്നവർ രാത്രി ഡ്രൈവ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ രാത്രി യാത്രയിൽ പിൻസീറ്റിലിരിക്കുന്ന കുട്ടികളെയും സീറ്റ് ബെൽറ്റ് നിർബന്ധമായി ധരിപ്പിക്കുക. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ചൈൽഡ് സീറ്റിലെ ഇരുത്താവും. അതുപോലെ തന്നെ പുകവലി പല ഡ്രൈവർമാരും ഉറക്കം വരാതിരിക്കാനുള്ള മാർഗമായിട്ടാണ് കരുതുന്നതെങ്കിലും, പുകയിലയിലെ നിക്കോട്ടിൻ നൽകുന്ന താൽക്കാലിക ഉത്തേജനത്തിന്റെ പാർശ്വഫലം ഒന്നോണം. ഉത്തേജനം കഴിഞ്ഞ് ക്ഷീണം ഉറക്കവും വരാനുള്ള സാധ്യതയും കൂടുന്നുണ്ട്. ഇനിയിപ്പോ സംഗീത പ്രേമികളാണെങ്കിൽ രാത്രി യാത്രയിൽ ഉറക്കം വരുത്താൻ ഇടയുള്ള ഇഷ്ടഗാനങ്ങൾ, പതിവായി കേൾക്കുന്ന പാട്ടുകൾ തുടങ്ങിയവ ഒഴിവാക്കുക. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ടേക്ക് എ ബ്രേക്ക്.
1: പയറും പരിപ്പും ഫ്രിഡ്ജിൽ വെക്കാറുണ്ടോ? എങ്കിൽ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. യെസ്, വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക്. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. അരി, പരിപ്പ്, കടല, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയ ധാന്യങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ പലരും നേരിടുന്ന പ്രധാന പ്രശ്നമാണ് പ്രാണികളുടെ ശല്യം. ചെറിയ പ്രാണികൾ, പുഴുക്കൾ, കീടങ്ങൾ എന്നിവ ധാന്യങ്ങളിൽ കയറുന്നത് ഭക്ഷ്യവസ്തുക്കൾ പാഴാകാനും കാരണമാകുന്നുണ്ട്. എന്നാൽ ചില ലളിതമായ മുൻകരുതലുകൾ സ്വീകരിച്ചാൽ ഈ പ്രശ്നം വലിയൊരു പരിധിവരെ ഒഴിവാക്കാം. ധാന്യങ്ങൾ വാങ്ങിയ ഉടൻ ഈർപ്പമല്ലെന്ന് ഉറപ്പാക്കണം. ഈർപ്പമുള്ള ധാന്യങ്ങൾ പ്രാണികൾ വേഗത്തിൽ പെരുകാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ സൂര്യപ്രകാശത്തിൽ കുറച്ച് സമയം ഉണക്കിയ ശേഷം സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോ സാധനങ്ങൾ പ്ലാസ്റ്റിക് കവറുകളിൽ തന്നെ ദീർഘകാലം സൂക്ഷിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കുന്നതാണ് ഉചിതം. ഗ്ലാസ് ജാറുകൾ, ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സ്റ്റീൽ കണ്ടെയ്നറുകൾ എന്നിവ മികച്ച തിരഞ്ഞെടുപ്പാണ്. വായു കടക്കാത്ത വിധം അടച്ചു വെക്കുന്നത് കീടങ്ങളുടെ ശല്യം കുറയ്ക്കുവാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വളരെ ചൂടുള്ളതും ഈർപ്പമുള്ളതുമായിട്ടുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കി തണുപ്പും വരേണ്ടതുമായ സ്ഥലത്താണ് ധാന്യങ്ങൾ സൂക്ഷിക്കേണ്ടത്. അടുക്കളയിലെ സ്റ്റൗവിന് സമീപമോ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന ഇടങ്ങളിലോ വെക്കുന്നത് ഒഴിവാക്കുക. മറ്റൊന്നാണ് വേപ്പില, ഉണക്കമുളക്, ഗ്രാമ്പു, ബേ ലീഫ് തുടങ്ങിയവ ചിലർ ധാന്യക്കുപ്പികളിൽ ഇടാറുണ്ട്. ഇവയുടെ ഗന്ധം ചില കീടങ്ങളെ അകറ്റാൻ സഹായിക്കും. അതുപോലെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് ധാന്യങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമോ എന്നുള്ളത്. ധാന്യങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമോ എന്നത് പലരുടെയും സംശയമാണല്ലേ. കടല, പരിപ്പ്, പയർവർഗ്ഗങ്ങൾ, ചെറുപയർ തുടങ്ങിയവ എയർ ടൈറ്റ് കണ്ടെയ്നറുകളിൽ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് പ്രാണശല്യം കുറയ്ക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് ദീർഘകാലത്തേക്ക് സൂക്ഷിക്കേണ്ട സാഹചര്യങ്ങളിൽ ഇത് കൂടുതൽ പ്രയോജനകരമാണ്. എന്നാൽ കണ്ടെയ്നറുകളിൽ ഈർപ്പം കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാസത്തിൽ ഒരിക്കലെങ്കിലും ധാന്യങ്ങൾ പരിശോധിക്കുകയും പഴയ സ്റ്റോക്ക് ആദ്യം ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ശീലം. ചെറിയ ശ്രദ്ധയും ശരിയായ സംഭരണ രീതിയും ഉണ്ടെങ്കിൽ ധാന്യങ്ങളെ പ്രാണികളുടെ ശല്യത്തിൽ നിന്ന് സംരക്ഷിച്ച് കൂടുതൽ കാലം പുതുമയോടെ ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ പാകം ചെയ്ത പയറോ പരിപ്പോ ഫ്രിഡ്ജിൽ വെക്കാം. അതുപോലെ തന്നെ വേവിച്ചവ കേടാകാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പാകം ചെയ്ത പയറ് അല്ലെങ്കിൽ പരിപ്പ് കറികൾ ആദ്യം സാധാരണ ഊഷ്മാവിൽ തണുക്കാൻ അനുവദിക്കുക. അതിനുശേഷം മാത്രം വൃത്തിയുള്ള വായു കടക്കാത്ത ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിൽ മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. വേവിച്ച പയർവർഗ്ഗങ്ങൾ 3 മുതൽ 4 ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കുക. അപ്പൊ എല്ലാവരും ഈ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ അല്ലെ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ ടേക്ക് കെയർ ബ്രേക്കിലൂടെ. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. So keep on listening to Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: യെസ് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക്. കൂടെയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. രണ്ടു ദിവസത്തിനുള്ളിൽ മല്ലിയില വാടിപ്പോകുന്നുണ്ടോ എങ്കിൽ ഈ ചെറിയൊരു ട്രിക്ക് ഒന്ന് ഫോളോ ചെയ്താൽ തന്നെ ഇത് ഫ്രിഡ്ജിൽ ദിവസങ്ങളോളം ഫ്രഷ് ആയിട്ടിരിക്കും. അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇലകളിൽ ഒന്നാണല്ലേ മല്ലിയില. കറികൾക്കും ചമ്മന്തികൾക്കും ബിരിയാണികൾക്കും എല്ലാം മല്ലിയിലയുടെ രുചിയും മണവും വേറിട്ടാണ് നിൽക്കുന്നത് തന്നെ. കറികൾക്ക് സ്വാദ് മാത്രമല്ല ആരോഗ്യത്തിനും ഏറെ ഗുണം ചെയ്യുന്നതാണ് മല്ലിയില. വൈറ്റമിൻ എ, വൈറ്റമിൻ സി എന്നിവയുടെ മികച്ച ഉറവിടമാണ് മല്ലിയില. ഈ പോഷകങ്ങളോടൊപ്പം തന്നെ നാരുകളും ഇരുമ്പും കാൽസ്യം, വൈറ്റമിൻ കെ, ഫോസ്ഫറസ് തുടങ്ങിയ ധാരാളം പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇവയിൽ കൊളസ്ട്രോളും പൂരിത കൊഴുപ്പും കുറവാണ്. മാത്രമല്ല കരോട്ടിനോയിഡുകൾ, ഫ്ലേവനോയിഡുകൾ, ആന്തോസിയാനുകൾ തുടങ്ങിയ ശക്തമായ ആന്റി ഓക്സിഡന്റുകളുടെ ഗുണങ്ങളും മല്ലിയിലയ്ക്കുണ്ട്. മല്ലിയില കടയിൽ നിന്ന് വാങ്ങി രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ തന്നെ മല്ലിയില വാടിപ്പോകുന്നതാണ് പലരുടെയും പരാതി. ചില കാര്യങ്ങൾ ഒന്ന് ഫോളോ ചെയ്താൽ മല്ലിയില കൂടുതൽ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാം. ഇനി എന്തുകൊണ്ടാണ് ഈ മല്ലിയില പെട്ടെന്ന് വാടിപ്പോകാൻ റീസൺ എന്നറിയാം. അമിതമായ ഈർപ്പം, ശരിയായ രീതിയിൽ സൂക്ഷിക്കാത്തത്, കഴുകിയ ശേഷം വെള്ളം പൂർണ്ണമായി കളയാതിരിക്കുക, പ്ലാസ്റ്റിക് കവറിൽ വായു കടക്കാതെ സൂക്ഷിക്കുന്നത്, ചൂടുള്ള സ്ഥലങ്ങളിൽ വയ്ക്കുന്നത്, ഇതൊക്കെ ഒരു മെയിൻ റീസൺ ആണ്. അതുപോലെ തന്നെ മല്ലിയില കഴുകിയ ശേഷം വെള്ളം മുഴുവൻ മാറിയെന്ന് ഉറപ്പാക്കണം. അധിക ഈർപ്പമുള്ളത് ഇലകൾ പെട്ടെന്ന് ചീഞ്ഞു പോകാനും കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എയർടൈറ്റ് ബോക്സിൽ ടിഷ്യൂ പേപ്പർ വിരിച്ച് അതിന് മുകളിൽ മല്ലിയില വെക്കുക. മുകളിലും ഒരു ടിഷ്യൂ പേപ്പർ ഇടാം. ഇത് അധിക ഈർപ്പം വലിച്ചെടുക്കാനും ഹെൽപ്പ് ചെയ്യും. മല്ലിയില ചെറുതായി അരിഞ്ഞ് ഐസ് ട്രേയിലോ ഫ്രീസർ ബാഗിലോ സൂക്ഷിച്ചാൽ മാസങ്ങളോളം ഉപയോഗിക്കാം. അതുപോലെ തന്നെ മല്ലിയില നേരിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് പകരം അടച്ച പാത്രത്തിലോ സിപ്ലോക്ക് ബാഗിലോ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. മറ്റൊന്നാണ് ചെറിയ ഗ്ലാസിൽ കുറച്ച് വെള്ളം ഒഴിച്ച് പൂക്കൾ വെക്കുന്നത് പോലെ വേരുകൾ വെള്ളത്തിൽ മുക്കി വെക്കാം. മുകളിൽ ഒരു കവറും ഇട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കൂടുതൽ ദിവസം ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഒരു ഇല പോലും ചീഞ്ഞാൽ അത് മറ്റുള്ള ഇലകളെ പെട്ടെന്ന് നശിപ്പിക്കും. അതിനാൽ ഇടയ്ക്കിടെ അതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും, അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുകാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.

0: Take a break.
1: വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക്. കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. മഴക്കാലമല്ലേ, ഈ ഒരു മഴക്കാലത്ത് കാറിൽ ഓയിലിന്റെ ദുർഗന്ധം അനുഭവപ്പെടാൻ ചാൻസ് വളരെ ഹൈ ആണ്. എന്നാൽ പലരും ചെയ്യുന്ന കുറച്ച് തെറ്റുകളുണ്ട്, അത് അവോയ്ഡ് ചെയ്താൽ തന്നെ ഇതിനൊക്കെ നമുക്ക് എസ്കേപ്പ് ആവാം. യെസ്, മഴക്കാലം എത്തുന്നതോടെ റോഡുകളിൽ അപകട സാധ്യതയും വാഹനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും വർദ്ധിക്കുകയാണ്. ചെറിയൊരു അശ്രദ്ധ പോലും യാത്രാ ദുരിതമാകാം. മഴക്കാലത്ത് കാറിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ടയറുകൾ, ബ്രേക്കുകൾ, വൈപ്പറുകൾ എന്നിവ കൃത്യമായി പരിശോധിക്കുക. വെള്ളക്കെട്ടുകളിലൂടെയുള്ള യാത്ര ഒഴിവാക്കുക. AC അല്ലെങ്കിൽ ഡിഫോഗർ സംവിധാനങ്ങൾ എപ്പോഴും പ്രവർത്തനക്ഷമമായി സൂക്ഷിക്കുക എന്നിവ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല, മഴക്കാലത്ത് കാറിൽ ചില അവശ്യ സാധനങ്ങൾ കരുതുകയും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. എന്താണെന്നല്ലേ കേൾക്കാം. മഴക്കാലത്ത് കാറിൽ ഓയിൽ ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ടല്ലേ. മഴക്കാലത്ത് പലർക്കും കാറിനുള്ളിൽ അസ്വസ്ഥയുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഓയിലിന്റെ ദുർഗന്ധം. മഴവെള്ളവും ഈർപ്പവും കൂടുമ്പോൾ ചെറിയ ഓയിൽ ലീക്കുകൾ പോലും കൂടുതൽ വ്യക്തമായി മണക്കാൻ തുടങ്ങും. എഞ്ചിൻ ഭാഗത്തു നിന്നോ എയർ കണ്ടീഷനിങ് വെന്റുകളിലൂടെയോ ഈ ഗന്ധം ക്യാബിനിലേക്ക് എത്താം. അതുപോലെ തന്നെ ഓയിൽ ദുർഗന്ധം ഒഴിവാക്കാൻ ആദ്യം എഞ്ചിനിൽ ഓയിൽ ലീക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഓയിൽ ഫിൽറ്റർ, ഗ്യാസ്കറ്റ് ഹോസുകൾ എന്നിവയിൽ ചോർച്ചയുണ്ടെങ്കിൽ ഉടൻ പരിഹരിക്കുക. AC ക്യാബിൻ ഫിൽറ്റർ മലിനമായാൽ പുറത്തു നിന്നുള്ള ദുർഗന്ധവും എഞ്ചിൻ ഭാഗത്തെ ഗന്ധവും കൂടുതൽ അകത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഫിൽറ്റർ വൃത്തിയാക്കുകയോ ആവശ്യമായാൽ മാറ്റുകയോ ചെയ്യണം. മറ്റൊന്നാണ് മഴക്കാലത്ത് കാറിന്റെ ബോണറ്റിനടിയിലും എഞ്ചിൻ ബേയിലും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് ഒഴിവാക്കുക. നനഞ്ഞ ഇലകളോ അഴുക്കുകളോ ചൂടുള്ള ഭാഗങ്ങളിൽ തട്ടി ദുർഗന്ധത്തിന് കാരണമായേക്കാം. കൂടാതെ കാറിന്റെ സർവീസിംഗ് കൃത്യസമയത്ത് നടത്തുന്നതും ഓയിൽ ലെവൽ ശരിയായ അളവിൽ നിലനിർത്തുന്നതും സഹായിക്കും. അതുപോലെ തന്നെ ഓയിൽ ദുർഗന്ധം ദീർഘകാലം തുടർന്നാൽ അത് എഞ്ചിൻ തകരാറിന്റെ സൂചനയാകാനും സാധ്യതയുള്ളതിനാൽ വിദഗ്ധരുടെ പരിശോധന നടത്തുന്നതാണ് സുരക്ഷിതം. മഴക്കാല ഡ്രൈവിംഗ് സുഖകരമാകാൻ കാറിന്റെ സുരക്ഷയും ക്യാബിന്റെ ശുചിത്വവും ഒരുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ മഴക്കാലത്ത് വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളോടെയുണ്ട്. യെസ്, ഒന്നാമത്തെയാണ് ടയറുകൾ പരിശോധിക്കുക എന്നുള്ളത്. ടയറിന്റെ ഗ്രിപ്പ് ശ്രദ്ധിക്കണം. തേഞ്ഞ ടയറുകൾ മഴയിൽ സ്കിഡ് ചെയ്യാൻ സാധ്യത കൂടും. കൂടാതെ ടയർ പ്രഷർ കൃത്യമാണോ എന്നും പരിശോധിക്കുക. മറ്റൊന്നാണ് വൈപ്പറുകൾ നല്ല നിലയിലാണോ എന്നുള്ളത്. വൈപ്പറുകൾ ശരിയായി വെള്ളം തുടയ്ക്കുന്നില്ലെങ്കിൽ മാറ്റുക. വിൻഷീൽഡ് വാഷർ ഫ്ലൂയിഡ് നിറച്ചിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. അതുപോലെ തന്നെ ലൈറ്റുകൾ പരിശോധിക്കുന്ന കാര്യം. ഹെഡ്ലൈറ്റ്, ടെയിൽ ലൈറ്റ്, ഇൻഡിക്കേറ്റർ എന്നിവ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും നോക്കുക. മഴയിൽ കാഴ്ച കുറയുന്നതിനാൽ ലൈറ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ബാറ്ററി പരിശോധിക്കുന്ന കാര്യം. മഴക്കാലത്ത് ബാറ്ററി പ്രശ്നങ്ങൾ കൂടുതലാകാം. ബാറ്ററി ടെർമിനലുകളിൽ തുരുമ്പുണ്ടോ എന്നും പരിശോധിക്കുക. അതുപോലെ തന്നെ ബ്രേക്കുകൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കേട്ടോ. ബ്രേക്കുകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതാണ്. വെള്ളക്കെട്ടിലൂടെ പോയാൽ ബ്രേക്ക് അല്പം അമർത്തി ഉണക്കുക. അപ്പൊ എല്ലാരും ഇനി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ഇനിയും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും കേൾക്കുവാനുണ്ട് ഇന്നത്തെ ടേക്ക് കെയർ ബ്രേക്കിലൂടെ. അതിനു മുന്നായി ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. So keep on listening to Astriya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

എങ്ങനെയാണല്ലേ കേൾക്കാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാം തങ്ങളുടെ ഉപയോക്താക്കൾക്കായി പുതിയൊരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ പ്ലാൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം പ്ലസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുതിയ പ്ലാൻ ഉപഭോക്താക്കൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങളും വിപുലമായ ഫീച്ചറുകളും പ്രീമിയം അനുഭവങ്ങളും നൽകുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിലവിലുള്ള ഇൻസ്റ്റഗ്രാം ഉപയോഗത്തിൽ യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാകില്ലെന്നും അതെപ്പോഴും സൗജന്യമായി തന്നെ തുടരുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ കൂടുതൽ ഫീച്ചറുകളും ആഴത്തിലുള്ള ഇൻസൈറ്റുകളും ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷണൽ അപ്ഗ്രേഡ് മാത്രമാണിത്. പ്രധാനമായും മൂന്ന് മേഖലകളിലായാണ് ഈ പുതിയ ഫീച്ചറുകൾ ഇൻസ്റ്റഗ്രാം പ്ലസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആരാണ് നിങ്ങളുടെ സ്റ്റോറി വീണ്ടും വീണ്ടും കാണുന്നത് അറിയാം ഈ ഇൻസൈറ്റുകളിലൂടെ. ഇൻസ്റ്റഗ്രാം പ്ലസ് വരിക്കാർക്ക് തങ്ങളുടെ സ്റ്റോറികളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുന്ന ഫീച്ചറുകളാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടും കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ സ്റ്റോറികൾ സുഹൃത്തുക്കൾ എത്ര തവണ റീവാച്ച് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഫീച്ചർ ഇതിലുണ്ട്. കൂടാതെ നിങ്ങളുടെ സ്റ്റോറി കണ്ടവരുടെ വലിയ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക വ്യക്തി അത് കണ്ടിട്ടുണ്ടോ എന്ന് എളുപ്പത്തിൽ പരിശോധിക്കാനുള്ള സെർച്ച് വ്യൂവർ ലിസ്റ്റ് സംവിധാനവും ഇതിലൂടെ ലഭ്യമാകുന്നുണ്ട്. മറ്റുള്ളവരുടെ സ്റ്റോറികൾ അവർ അറിയാതെ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ നൽകേണ്ടി വരുമെന്ന ഭയമില്ലാതെ മുൻകൂട്ടി കാണാൻ സഹായിക്കുന്ന സ്റ്റോറി പ്രിവ്യൂ ഫീച്ചറും ഇതിലൂടെ ഉപയോക്താക്കൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടുതൽ അടുക്കാൻ പുത്തൻ ഫീച്ചറുകളും വന്നിട്ടുണ്ട് കേട്ടോ. പ്രിയപ്പെട്ടവരുമായി കൂടുതൽ ആഴത്തിൽ കണക്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇതിലെ മറ്റ് സവിശേഷതകൾ. നിങ്ങളുടെ സ്റ്റോറികൾ സുഹൃത്തുക്കളുടെ ഫീഡിൽ ആദ്യം തന്നെ കാണിക്കുന്ന സ്റ്റോറി സ്പോട്ട്ലൈറ്റ് സുഹൃത്തുക്കളുടെ സ്റ്റോറികൾക്ക് മറുപടിയായ സ്ക്രീനിലുടനീളം ധരിക്കുന്ന അനിമേഷൻ ഹൃദയങ്ങൾ അയക്കാൻ കഴിയുന്ന സൂപ്പർ ഹേർട്സ് എന്നിവ ഇതിലുണ്ട്. അത് കൂടാതെ നിങ്ങളുടെ സ്റ്റോറികൾ കൃത്യമായ ആളുകളിലേക്ക് മാത്രം എത്തിക്കാൻ എത്ര എണ്ണം വേണമെങ്കിലും ഓഡിയൻസ് ലിസ്റ്റുകളിൽ ഉണ്ടാകാൻ സഹായിക്കുന്ന മൾട്ടിപ്പിൾ സ്റ്റോറി ഓഡിയൻസ് ഫീച്ചറും ലഭ്യമാണ്. കൂടാതെ സാധാരണ 24 മണിക്കൂർ മാത്രം നിലനിൽക്കുന്ന സ്റ്റോറികൾ 48 മണിക്കൂർ വരെ നീട്ടി നൽകാൻ സഹായിക്കുന്ന സ്റ്റോറി എക്സ്റ്റൻസ് ഫീച്ചറാണ് ഇതിലെ പ്രധാന ആകർഷണം. അതൊന്നും കൂടാതെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിനെ നിങ്ങളുടെ ശൈലിക്കനുസരിച്ച് മാറ്റാൻ സാധിക്കും. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൂടുതൽ വ്യക്തിഗതമാക്കാൻ സഹായിക്കുന്ന ഫീച്ചറുകളും ഈ പ്ലാനിന്റെ ഭാഗമാണ്. ഇൻസ്റ്റഗ്രാമും മറ്റ് ക്രിയേറ്റർമാരും പ്രത്യേകം തയ്യാറാക്കിയ ഐക്കണുകളിൽ നിന്ന് പ്രൊഫൈലിനായി കസ്റ്റം ആപ്പ് ഐക്കൺ തിരഞ്ഞെടുക്കാനും ഇതിനൊപ്പം പ്രൊഫൈൽ ബയോയിലെ ഫോണ്ടുകൾ മാറ്റാനുള്ള കസ്റ്റം ബയോ ഫോണ്ട് ഫീച്ചറും ഇതിലുണ്ട്. പ്രൊഫൈലിൽ സാധാരണ 3 പോസ്റ്റുകൾ പിൻ ചെയ്ത് വെക്കുന്നതിന് പകരം 6 പോസ്റ്റുകൾ വരെ പിൻ ചെയ്യാൻ സഹായിക്കുന്ന മോർ പ്രൊഫൈൽ പിൻസ് ഫീച്ചറും ഇതിലൂടെ ലഭിക്കും. സുഹൃത്തുക്കളുടെ ഹോം ഫീൽഡിൽ കാണിക്കാതെ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് മാത്രമായി നേരിട്ട് പോസ്റ്റുകൾ പങ്കുവെക്കാനുള്ള പോസ്റ്റ് ഡയറക്ട്ലി ടു പ്രൊഫൈൽ സംവിധാനവും ഇൻസ്റ്റഗ്രാം പ്ലസ് നൽകുന്നുണ്ട്. ആഗോളതലത്തിൽ ലഭ്യമായി തുടങ്ങി ഇൻസ്റ്റഗ്രാം പ്ലസിലേക്ക് ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ തന്നെ സൈൻ അപ്പ് ചെയ്യാവുന്നതാണ്. വരും മാസങ്ങളിൽ കൂടുതൽ ഫീച്ചറുകൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ടേക്ക് കെയർ ബ്രേക്കിലൂടെ ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്തു. അപ്പൊ എനിക്കെന്തായാലും ഇന്ന് വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും ഇങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർജി സുൽത്താന സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ലൈഫിൽ നമ്മൾ എന്തിനെയൊക്കെ കെട്ടിപ്പിടിച്ച് ജീവിച്ചാലും മറ്റൊരാൾക്ക് നമ്മളുള്ള വിശ്വാസം, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോകം മുഴുവൻ കീഴടക്കിയാലും അതിനൊരു അർത്ഥവുമില്ല. ഒരു ചെറിയ ചില്ലുകൂടിൽ സൂക്ഷിച്ചു വെച്ച അപൂർവ രത്നം പോലെയാണ് വിശ്വാസം. അത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം അതൊരിക്കൽ കൈവിട്ടുടഞ്ഞാൽ എത്രയൊക്കെ കൂട്ടി ഒട്ടിക്കാൻ ശ്രമിച്ചാലും ആ വിള്ളലുകൾ അവിടെ തന്നെ ബാക്കിയാവും. ആ വിള്ളലുകളിലൂടെ നോക്കുമ്പോൾ പിന്നെ ഒന്നിനും പഴയ ഭംഗിയുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഭൂമിയിലെ എല്ലാ നേട്ടങ്ങളും ഒരു വശത്തും വിശ്വാസം മറുവശത്ത് വച്ചാൽ ട്രസ്റ്റിനാണ് കൂടുതൽ തൂക്കം തോന്നുക. ശരിയല്ലേ? കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പ്രണയത്തിലായാലും സൗഹൃദത്തിലായാലും രണ്ടു മനുഷ്യരെ പരസ്പരം കോർത്തു നിർത്തുന്ന ഒരദൃശ്യം നിങ്ങളുണ്ട്. അതാണ് വിശ്വാസം. എത്ര വലിയ കൊട്ടാരത്തിൽ വാണാലും പങ്കാളിയുടെ കണ്ണുകളിൽ നമുക്കായുള്ള ആ പഴയ വിശ്വാസം കാണാൻ കഴിയുന്നില്ലെങ്കിൽ ആ ജീവിതം വെറും ശൂന്യമാണ്. സ്നേഹം കുറഞ്ഞാൽ നമുക്കത് വഴക്കെട്ടോ പരിഭവിച്ചോ ചോദിച്ചു വന്നു പിണകങ്ങൾ കെട്ടിപ്പിടുത്തങ്ങളിലൂടെ മാറ്റാൻ പറ്റും. എന്നാൽ വിശ്വാസം ഒരുവട്ടം നഷ്ടമായാൽ പിന്നെ അവിടെ സംശയത്തിൻ്റെ കരുനിഴൽ മാത്രമാവും ബാക്കിയാവുക. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ചോദ്യം ചെയ്യപ്പെടുന്ന, നമ്മൾ പറയുന്ന ഓരോ വാക്കും അവിശ്വസിക്കപ്പെടുന്ന ഒരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. ആ നിഴലിൽ ജീവിക്കുന്നതിനേക്കാൾ വലിയൊരു നരകം വേറില്ല. അവിടെ പിന്നെ എന്ത് ആഡംബരമുണ്ടായിട്ടും എന്ത് കാര്യം അല്ലേ? കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കഠിനാധ്വാനം ചെയ്ത് വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തേക്കാം. ബാങ്ക് അക്കൗണ്ടുകൾ നിറഞ്ഞു കവിഞ്ഞേക്കാം. ലോകം മുഴുവൻ നമ്മുടെ പേര് വാഴ്ത്തേക്കാം. എന്നാൽ കൂടെയുള്ളവർക്ക് നമ്മിലുള്ള വിശ്വാസമോ നമുക്ക് അവരിലുള്ള വിശ്വാസമോ നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ ഈ നേട്ടങ്ങൾക്കൊന്നും നമ്മുടെ മനസ്സിലെ ആത്മവിശ്വാസമില്ലായ്മയെ മാറ്റാൻ കഴിയില്ല. നമ്മൾ വലിയ വിജയികളാണെന്ന് ലോകം മുഴുവൻ വിളിച്ചു പറയുമ്പോഴും നമ്മുടെ മുറിക്കുള്ളിൽ നമ്മൾ പരാജയപ്പെട്ടു പോയ ഒരു മനുഷ്യനായി ഒറ്റയ്ക്ക് വിതുമ്പേണ്ടി വരും. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം പണമല്ല. നമ്മളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന കുറച്ച് മനുഷ്യരും നമ്മൾ അവരോട് കാണിക്കുന്ന വിശ്വസ്തതയുമാണ്. അതില്ലാത്ത വിജയങ്ങൾ വെറും കപടമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആഘാതം താൻ ജീവശ്വാസം പോലെ വിശ്വസിച്ച ഒരാൾ തന്നെ ചതിച്ചു എന്നറിയുന്ന ആ നിമിഷമാണ്. അപ്പോൾ തകർന്നു പോകുന്നത് ഒരു ബന്ധം മാത്രമല്ല, ആ മനുഷ്യൻ്റെ ലൈഫിനോടുള്ള കാഴ്ചപ്പാട് കൂടിയാണ്. പിന്നീട് ആരോടും ഒന്നും തുറന്നു പറയാൻ ആ മനസ്സ് അനുവദിക്കില്ല. പുതിയൊരു സൗഹൃദമോ പ്രണയമോ കടന്നു വരുമ്പോൾ എല്ലാവരെയും സംശയത്തോടെ മാത്രം നോക്കാൻ തുടങ്ങും. അങ്ങനെ മറ്റുള്ളവരിൽ വിശ്വാസം നഷ്ടപ്പെടുന്നതോടെ നമ്മൾ നമ്മിലേക്ക് തന്നെ ഒതുങ്ങുകയാണ്. ഒരു ചതിയിലൂടെ നമ്മൾ തകർക്കുന്നത് ഒരാളുടെ വിശ്വാസം മാത്രമല്ല, അവരുടെ വരുംകാല ജീവിതം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ വിശ്വാസം തകർത്തുകൊണ്ട് നമ്മൾ നേടുന്ന ഒരു വിജയവും ശാശ്വതമല്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചിലപ്പോഴൊക്കെ മറ്റുള്ളവരുടെ ചിന്തകളേക്കാൾ നമ്മളെ തളർത്തുന്നത് നമ്മളിൽ തന്നെ നമുക്കായുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ്. എനിക്ക് ഒന്നിനും കഴിയില്ല, ഞാനൊരു പരാജയമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആ ചിന്ത മനസ്സിനെ കീഴടക്കുമ്പോൾ, നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിലും മരിച്ചതിന് തുല്യമാവും. ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളെ പിന്തുണയ്ക്കാനുണ്ടായാലും സ്വന്തം മനസ്സ് നമ്മളോട് നീ തോറ്റുപോയെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു നേട്ടവും നമ്മളെ ഒരിക്കലും സന്തോഷിപ്പിക്കില്ല. എന്ത് പ്രശ്നമുണ്ടായാലും എനിക്ക് അതിജീവിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ ഒരൊറ്റ വെളിച്ചം ഉള്ളിലുണ്ടെങ്കിൽ ഏതിരണ്ട വഴിയും നമ്മൾ വാശിയോടെ ധൈര്യത്തോടെ താണ്ടുക തന്നെ ചെയ്യും. അതില്ലെങ്കിൽ എത്ര വലിയ വെളിച്ചത്തിലും നമ്മൾ വഴിതെറ്റിപ്പോവും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നഷ്ടപ്പെട്ട പണവും പ്രശസ്തിയും ഒക്കെ കഠിനാധ്വാനം ചെയ്ത ഒരുപക്ഷേ നമുക്ക് ലൈഫിൽ വീണ്ടെടുക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ ഒരിക്കൽ തകർന്ന വിശ്വാസം അത്ര എളുപ്പത്തിൽ തിരികെ ലഭിക്കില്ല. എത്രയൊക്കെ മാപ്പ് പറഞ്ഞാലും എത്രയൊക്കെ തിരുത്താൻ ശ്രമിച്ചാലും ആ പഴയ ആത്മാർത്ഥതയോടെ മുന്നോട്ട് പോവാൻ മനസ്സ് മടിക്കും. ഒരു കടലാസ ചുരുട്ടി നിവർത്തിയാൽ അതിലെ മടക്കുകൾ മാഞ്ഞു പോകാത്തതുപോലെ വിശ്വാസത്തിൽ വീഴുന്ന വിള്ളലുകളും അങ്ങനെ തന്നെ അവശേഷിക്കും. നമ്മൾ വീണ്ടും വിശ്വസിക്കുന്നു എന്ന് അഭിനയിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ആത്മാർത്ഥമായി വിശ്വസിക്കാൻ കാലങ്ങളെടുത്തേക്കും. ചിലപ്പോൾ അതിന് കഴിഞ്ഞില്ലെന്ന് വരാം. അതുകൊണ്ട് താൽക്കാലിക നേട്ടങ്ങൾക്കായി ആരുടെയും വിശ്വാസം പണയം വെക്കരുത്. അത് നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: ഹലോ.
1: ആ എന്തിയ?
0: ഞാനിവിടെ അലക്കിക്കൊണ്ടിരിക്ക.
1: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
0: നാളേക്ക് പാക്കലാമാ?
1: പിന്നെന്താ, കാണാലോ.
0: നമ്മ കല്യാണം പണിക്കലാമാ?
1: പിന്നെന്താ,
0: എനക്ക് അപ്പ അമ്മ ഇല്ല, ഒരു പാട്ടി മട്ടൻ തരക്ക്.
1: എനിക്ക് പിന്നെ എല്ലാരും ഉള്ളോണ്ട് സമാധാനമുണ്ട്.
2: ഇന്ന് കല്യാണത്തിക്ക് എനിക്ക്
1: സമ്മതം.
2: എന്നെ വേലേ?
1: അതിങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കണ വേല.
2: ഓ, അപ്പൊ പെരിയ വേല ഇല്ലേ?
1: ആ, പെരുസും ചെറുതൊക്കെ എടുക്കും. അതെ, മറ്റേ അനുഗ്രഹം ഉണ്ടല്ലോ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ ലൈഫിൽ നമ്മൾ ഓടി നടന്ന് നേടുന്നതിനേക്കാളൊക്കെ വലുത് ജീവിത അവസാനം വരെ കൂടെ ഉണ്ടാകുന്ന ചില നല്ല ബന്ധങ്ങളും അവർക്ക് നമ്മിലുള്ള അചഞ്ചലമായ വിശ്വാസവുമാണ്. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. ഈ രാത്രിയിൽ കണ്ണുകളടച്ച് ഒന്ന് ചിന്തിക്കുക. നമ്മൾ ആരുടെയെങ്കിലും വിശ്വാസം എപ്പോഴെങ്കിലും തകർത്തെറിഞ്ഞിട്ടുണ്ടോ? അതോ ആരെങ്കിലും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? വഞ്ചിച്ചവർക്ക് താൽക്കാലിക ലാഭങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഒന്നോർക്കുക, ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ, വിശ്വസിക്കാൻ ആരുമില്ലെങ്കിൽ പിന്നെ എന്ത് നേടിയിട്ടും ഒരു കാര്യമില്ല. വിശ്വാസമാണ് ഏറ്റവും മൂല്യമേറിയ സമ്മാനം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ.

പ്രണയ പദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ രാജീവം വിടരും നിൻമിഴികൾ കാശ്മീരം കുതിരും.

കടലിൻ കുട്ടികൾ അക്കര മുത്തു കണക്കൊരു കൊച്ചുകിടാത്തൻ ഉദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു